കളകളം ഇളകുമൊരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം ആഹാ കളകളം ഇളകുമൊരുവി ഇലകളിൽ ഒരു കുളിരൊരു പുളകം കരളിലും അലരി തെളുതുരും ഒരാളുകളം ഇളകിയ ചുരുളകം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം നടത്തുന്ന കൊച്ചി നഗരസഭയുടെ 3-ാമത്തെ റോറോ ജങ്കാറിന്റെ പുരോഗതി അധികൃതർ വിലയിരുത്തി. ഹൈബി ഈഡൻ MP, കൊച്ചി മേയർ VK വിനിമോൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നഗരസഭാ സെക്രട്ടറി എന്നിവർ ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒരു മാസത്തിനകം പുതിയ റോറോ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ സൌകര്യം കൂടി പരിഗണിച്ച് ഉദ്ഘാടനം

തീയതി അറിയിക്കുമെന്നും മേയർ അറിയിച്ചു. പുതിയ റോറോ സർവീസിൽ 14 ട്രക്കുകൾക്കും 2 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യാൻ കഴിയും. ഈ മാസം തന്നെ റോറോ വെസൽ നീറ്റിലിറങ്ങും. നിലവിലുള്ള റോറോയുടെ ക്ലച്ച് സംബന്ധമായ അറ്റകുറ്റപ്പണികൾ വൈകാതെ പൂർത്തിയാക്കും. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ നിലവിലുള്ളവയിൽ ഓരോന്ന് വിധം അറ്റകുറ്റപ്പണികൾക്കായി ഡ്രൈ ഡോക്ക് ചെയ്യാനായി മാറ്റാവാനാകുമെന്ന് മേയർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി 100-ലധികം വാഹനങ്ങൾക്ക് കയറാൻ സൗകര്യമുള്ളതും ഡീസലിന് പുറമെ ഇലക്ട്രിക് എനർജി കൂടി ഉപയോഗിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നതുമായ പുതിയ ഹൈബ്രിഡ് റോറോ കൂടി ഷിപ്പ്യാർഡിന്റെ സഹകരണത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഹൈബിഡൻ MP പറഞ്ഞു. മഴക്കാലത്തോടനുബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ ചോർച്ചയടക്കമുള്ള വിഷയങ്ങൾ മോട്ടോർ വാഹനാധികൃതർ പരിശോധിക്കുന്നു. ബസ്സുകളിൽ ചിലത് മഴയിൽ ചോരുന്നുവെന്ന പരാതിയെ തുടർന്നാണിത്. ചില ബസ്സുകളുടെ മേൽത്തട്ടിലെ നേരിയ ചോർച്ചയാണ് തുള്ളികളായി യാത്രക്കാരുടെ ദേഹത്ത് പതിക്കുന്നത്. ചില ബസ്സുകളിൽ ഇരുവശത്തെയും കർട്ടൺ കീറിത്തുടങ്ങിയ നിലയിലാണ്. ദ്രവിച്ചു ദ്വാരം വീണ ചവിട്ടുപടികൾ, കീറിപ്പറഞ്ഞ ഇരിപ്പിടങ്ങൾ, ബോഡിയിലിളകിയ തകരം, തുരുമ്പ് കയറിയ കമ്പികൾ തുടങ്ങിയവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അറ്റകുറ്റപ്പണിക്ക് നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. സിറ്റി സർവീസ് ബസ്സുകളിൽ ചിലത് ഏറെ മോശമായ അവസ്ഥയിലാണ് സർവീസ് നടത്തുന്നതെന്നും വിമർശനങ്ങളുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഇതര സംസ്ഥാന യാത്രകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന് വാർത്തകൾ. സർവീസ് മുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് 14 ശേഷം വിവിധ ഡിപ്പോകളിൽ നിന്ന് 50 യാത്രകളാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തുപോകാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കുന്ന ബസ്സുകളുടെ റോഡ് നികുതിയിളവ് നൽകുന്ന ഉത്തരവ് വൈകുന്നതാണ് കാരണം. KSRTCയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ബഡ്ജറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ. മാർച്ച് 31 നികുതിയിളവ് അവസാനിച്ചത്. ശേഷം 45 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ പുതിയ ഉത്തരവ് ഇറങ്ങാത്തതാണ് കാരണം. ഈ ആവശ്യം ഉന്നയിച്ച് KSRTC സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. KSRTC അധികൃതരുടെ നിർദ്ദേശം പോലും ലംഘിച്ച് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന ബസ്സുകൾ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഉപരോധം നടത്തിയത്. യാത്രക്കാരെ MC റോഡിൽ ഇറക്കിവിടുന്നുവെന്ന പരാതി വർദ്ധിച്ചതിനെ തുടർന്ന് നിരവധി തവണ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിന് പരിഹാരമുണ്ടായില്ല. നിർദ്ദിഷ്ട കുമ്പളം ദേവര പാലത്തിന്റെ കരാറുകാരനെ തീരുമാനിക്കാൻ അടിയന്തരമായി നിർദ്ദേശം നൽകാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പ് നൽകി. ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയ മുൻ MLA KA ബാബുവിനെ അറിയിച്ചതാണ് ഇക്കാര്യം. നടപടികളെല്ലാം പൂർത്തിയായി, ടെൻഡർ കഴിഞ്ഞിരുന്നു. പാലത്തിന് മാത്രം നിർമ്മാണ ചെലവ് 78 കോടിയോളം രൂപയാണ്. 93 കോടിയോളം രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പാലം നിർമ്മാണത്തിന് കുമ്പളം എളംകുളം വില്ലേജുകളിലെ 30 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നുമുണ്ട്. അരൂർ കുമ്പളം പഴയ പാലത്തിലെ സ്പാനുകൾക്ക് മുകളിലെ ടാറിംഗ് പൊളിഞ്ഞ് വിടവുകൾ രൂപപ്പെട്ടു. ഇത് വാഹനയാത്രികർക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. തുടർച്ചയായ മഴയിലാണ് സ്പാനുകൾക്ക് മുകളിലായി ചെയ്തിരുന്ന ടാറിംഗ് തകർന്നത്. 2 പാലങ്ങളുള്ളതിൽ കിഴക്കുവശത്തുകൂടി പോകുന്ന പാലത്തിലാണ് അപകടകരമായി വിടവുകൾ വന്നത്. തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ ഇത് കാണാനാകൂ. ചരക്കുവാഹനങ്ങളടക്കം ഇതിൽ ചാടുമ്പോൾ വലിയ ശബ്ദമാണ് ഉയരുന്നത്. ദേശീയപാതയിലെ പ്രധാന പാലമാണെങ്കിലും ഇവിടെ വഴിവിളക്കുകളില്ലാത്തത് അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആലുവ നഗരമധ്യത്തിൽ പച്ചക്കറി കൃഷിക്കൊപ്പം കഞ്ചാവ് ചെടി വളർത്തിയതായി കണ്ടെത്തി. ആലുവ പെരുമ്പാവൂർ റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം നിർത്തിയ സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനി വളപ്പിലാണ് 6 അടി ഉയരമുള്ള 10 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സമീപകാലത്ത് ഇവിടെ കാട് വെട്ടിത്തെളിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു. വാഴകൾക്ക് സമീപമാണ് കഞ്ചാവ് ചെടികൾ നട്ടിരുന്നത്. എന്നാൽ ആരാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തതയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഹെറോയിനുമായി യുവതി പിടിയിലായി. ആസാം സ്വദേശിനിയാണ് അറസ്റ്റിലായ വ്യക്തി. ഇവരിൽ നിന്ന് 1.3 ഗ്രാം ഹെറോയിനാണ് കണ്ടെടുത്തത്. ചെറിയ ഡപ്പികളിലും കവറുകളിലുമായിരുന്നു ലഹരിമരുന്ന് ഒളിപ്പിച്ചിരുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായ ഫോർട്ട് കൊച്ചി ESI ആശുപത്രിയിൽ തുടർ ദിവസവും ചെറിയ തോതിൽ തീയും പുകയും ഉയർന്നത് ആശങ്കകൾക്ക് കാരണമായി. മട്ടാഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് തീ പൂർണ്ണമായി അടച്ചത്. പമ്പ് ചെയ്യുന്നതിനായി 4 പ്രാവശ്യം വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടി വന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഡിസ്പെൻസറിക്ക് പുറമെ സബ് സ്റ്റോറും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ലാബ് സ്റ്റോറിലാണ് തീപിടുത്തം ആദ്യമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച അവസാനം മുനമ്പം മിനി ഹാർബറിലെ ഐസ് പ്ലാന്റിലുണ്ടായ അമോണിയം ചോർച്ചയിൽ 10 പേർക്ക് ശ്വാസതടസ്സം നേരിട്ടു. June 5 മുനമ്പം പള്ളിപ്പുറത്തിന് സമീപമുള്ള സാവിയോ ഐസ് പ്ലാന്റിലാണ് അമോണിയം ചോർച്ചയുണ്ടായത്. ഐസ് പ്ലാന്റിന്റെ ഭിത്തിയടർന്ന് അമോണിയം പൈപ്പിന് മുകളിലേക്ക് വീണതാണ് കാരണമായതെന്നാണ് വിവരം. പ്ലാന്റിലുണ്ടായിരുന്ന ജീവനക്കാർ പെട്ടെന്ന് തന്നെ മാറിയതിനാലാണ് അപകടങ്ങൾ ഒഴിവായത്. സംഭവത്തെ തുടർന്ന് സമീപത്തെ 4 വീടുകളിലെ 10 പേർക്ക് കണ്ണരിച്ചിലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ഇവരെ മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. LPG 14.2 കിലോഗ്രാം ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ വില 949 രൂപയായി.
കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ വർഷം

ഇത് രണ്ടാം തവണയാണ് ഗാർഹിക സിലിണ്ടർ വില കൂടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഗാർഹിക സിലിണ്ടറിന് 860 രൂപയായിരുന്നതാണ് ഇപ്പോൾ ഈ വിലയിലേക്ക് എത്തിയത്. മാർച്ച് 7 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഇതുവരെ ഇരട്ടിയോളം വില ആകെ വർദ്ധിപ്പിച്ച വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാം വിലയിൽ ഇത്തവണ മാറ്റം വരുത്തിയില്ല. കൊച്ചിയിൽ 3131 രൂപയാണ് സിലിണ്ടറിന് വില ഈടാക്കുന്നത്. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാലേ പുതിയ ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റീറ്റെയിൽ മേഖലയിലെ ആധുനിക മാറ്റത്തെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കേരള റീറ്റെയിൽ കോൺക്ലേവ് 2026 കൊച്ചിയിൽ നടക്കുന്നു. ജൂൺ 12 പരിപാടി ആരംഭിക്കുക. രാജ്യാന്തര നിയമസ്ഥാപനമായ അൾട്ടാസ്റ്റിക് ഗ്ലോബലും കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് റാഡിക്കൽ ബ്ലൂ ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം റീറ്റെയിൽ രംഗത്തെ മികച്ച നേട്ടങ്ങൾക്കുള്ള പൈസ് കോസ്റ്റ് എക്സലൻസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടാകും. ജൂൺ 12 വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. മിൽമ ചെയർമാൻ KS മണി മുഖ്യാതിഥിയായിരിക്കും. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്നൊരുക്കുന്ന വിദ്യാമൃതം 6 പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് ജോഹന്നാൻ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ, MGM ഗ്രൂപ്പ് ട്രസ്റ്റ് ഡയറക്ടർ ജൈനമ യോഹനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ 31 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടക്കമുള്ള MGM ഗ്രൂപ്പുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നതാണ് പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, മാതാവോ പിതാവോ നഷ്ടപ്പെട്ടവർ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി പരിഗണന അർഹിക്കുന്നവർക്ക് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ ഈ പദ്ധതി സഹായിക്കും. കൂടാതെ MGM CBSE സ്കൂളുകളിലും പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് വിദ്യാമൃതം പദ്ധതിയിലൂടെ പഠനത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9946484811, മറ്റൊരു നമ്പർ 9946484411. കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിലെത്തിയ കമ്പനികളിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ വിപണി മൂല്യത്തിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. NSEയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരാന്ത്യത്തിലെ കണക്കുകൾ പ്രകാരം 39,200 കോടി രൂപ വിപണി മൂല്യവുമായാണ് നേട്ടം. അതേസമയം കേരളത്തിലെ ഏറ്റവും മൂല്യമേറിയ ലിമിറ്റഡ് കമ്പനിയായി മുത്തൂറ്റ് ഫിനാൻസ് 1 സ്ഥാനത്ത് തന്നെയുണ്ട്. 126,650 കോടി രൂപയാണ് മൂല്യം. മറ്റൊരു കേരള കമ്പനിക്കും 100,000 കോടി രൂപ മൂല്യമെന്ന നാഴികക്കല്ല് ഇതുവരെ പിന്നിടാനായിട്ടില്ല. 75,200 കോടി മൂല്യവുമായി ഫെഡറൽ ബാങ്ക് 2-ാമതും 56,300 കോടിയുമായി ഫാക്ട് 3-ാമതുമുണ്ട്. 2 വർഷം മുൻപ് മുത്തൂറ്റിനെ പിന്നിലാക്കി കൊച്ചിൻ കപ്പൽശാലയും ഫാക്ടും 1 സ്ഥാനം മാറി നേടിയിരുന്നു. 2024 ജൂലൈ 8 കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വില 2,980 രൂപയിലെത്തിയിരുന്നു. അന്ന് മൂല്യം 78,350 കോടി രൂപയിലെത്തിച്ചേർന്നിരുന്നു. ഒരു വേള ഫാക്ട് 70,000 കോടി രൂപ മൂല്യം കടന്നിരുന്നു. ആഭ്യന്തര റബ്ബർ വില റെക്കോർഡിലെത്തിച്ചേർന്നു. ജൂൺ 9 ഓപ്പൺ മാർക്കറ്റിൽ RSS4 സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപയായിരുന്നു. 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെ തന്നെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ RSS4 വില 268 രൂപയായി ഉയർന്നു. 2011 ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS4 റബ്ബറിന്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിക്കുറിച്ചത്. ബാങ്കോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം 300 കടന്ന വില 7 രൂപ കുറഞ്ഞ് 292.74 സമീപ ദിവസങ്ങളിൽ എത്തിച്ചേർന്നു. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപ്പാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡ് ഓയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില വർധനവിന് പിന്നിൽ. കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ SMC Elsa 3 കപ്പലിലെ നാവികർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അനുമതി നൽകി. എന്നാൽ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 4 പേർ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾക്കായി രാജ്യത്ത് തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കപ്പലിലെ ജീവനക്കാർക്ക് രാജ്യം വിടാൻ അനുമതി നൽകരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ ഇവാനോസ് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകർ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കപ്പൽ മുങ്ങിയതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും കേസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദാനി വിഴിഞ്ഞം പോർട്സ് കോടതിയിൽ വ്യക്തമാക്കി. തൃക്കാക്കര നഗരസഭ അക്കൌണ്ടിലേക്ക് ഒറ്റ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസായി 37 കോടിയോളം രൂപ സ്വകാര്യ ഗ്രൂപ്പ് അടച്ചത് ശ്രദ്ധ നേടി. ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിന്റെ 1/3 പോലും വാർഷിക വരുമാനം ഇല്ല എന്നിരിക്കുകയാണ് ഇത്രയും തുക ഒറ്റ ദിവസം ഇവിടെ ലഭിച്ചത്. ഇടപ്പള്ളി BM നഗറിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനുള്ള പെർമിറ്റ് ഫീസാണിത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എല്ലാ വർഷവും കെട്ടിട നികുതി ഇനത്തിൽ ഇവിടെ നിന്ന് വരുമാനം വേറെയും ലഭിക്കും.
സംസ്ഥാനത്ത് ഏറ്റവും വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര.

നടപ്പ് സാമ്പത്തിക വർഷത്തെ നഗരസഭാ ബഡ്ജറ്റ് വിഹിതം മാത്രം 200 കോടി രൂപയിലേറെയാണെന്നാണ് കണക്ക്. കൊച്ചി നഗരത്തിൽ അനധികൃതമായും അലക്ഷ്യമായും സ്ഥാപിച്ചിട്ടുള്ള കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ നീക്കാനൊരുങ്ങുന്നു. ഇവ അപകടം വരുത്തുന്നത് മുന്നിൽ കണ്ടുവാണ് നടപടി. ഇതിനായുള്ള പ്രത്യേക ആക്ഷൻ ഡ്രൈവും സംഘടിപ്പിക്കുന്നുണ്ട്. പള്ളിമുക്ക് സിഗ്നൽ ജംഗ്ഷൻ മുതൽ മനോരമ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്താണ് ആക്ഷൻ ഡ്രൈവിന്റെ ആദ്യഘട്ടം നടക്കുകയെന്ന് ടൗൺ പ്ലാനിംഗ് സൂപ്രണ്ട് അറിയിച്ചു. ഇത്തരത്തിലുള്ള കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇവ വഴി സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ബന്ധപ്പെട്ട കേബിൾ സ്ഥാപനങ്ങൾക്കാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേബിളുകൾ കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര യാത്രക്കാരടക്കമുള്ളവർ അപകടത്തിൽപ്പെടുന്നത് വിരളമല്ല. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഞാവൽപ്പഴങ്ങൾ വലിയ തോതിലെത്തി വിൽപ്പന നേടുന്നു. ഔഷധഗുണവും രുചിയും ഏറെയുള്ള ഞാവൽപ്പഴത്തിന് വിപണിയിൽ ഇപ്പോൾ വൻ ഡിമാൻഡാണ്. എന്നാൽ കിലോയ്ക്ക് 400 രൂപയൊക്കെയാണ് വില. ഒരു കാലത്ത് നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന പഴമായിരുന്നു ഞാവൽ. ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന് പഴമാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത്. ദീർഘദൂര ബസ്സുകളിലും പിക്കപ്പ് വാനുകളിലുമാണ് ലോഡ് എത്തിച്ചേരുന്നത്. പ്രശസ്ത നടനും മിമിക്രി താരവുമായ സലീംകുമാറിന് നാടുവിട്ട ചൊല്ലി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് 56-ാം വയസ്സിൽ മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. സംസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം സംസ്കരിച്ചത്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരാണ് അനുശോചനം അറിയിക്കാൻ ടൗൺഹാളിലെത്തിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ എം പി അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും അനുശോചനം അർപ്പിച്ചിരുന്നു. 2010 ആദാമിന്റെ മകന അബുവിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2005 സലീംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2-ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു അത്. മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലൂടെ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. 1-ാം ഘട്ടം വിഭാവനം ചെയ്തപ്പോൾ തന്നെ 2-3 ഘട്ടങ്ങൾ ഉൾപ്പെട്ട ദീർഘകാല വികസന കാഴ്ചപ്പാട് മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷവും പദ്ധതിയുടെ പുരോഗതി പ്രതീക്ഷിച്ച വേഗത്തിൽ മുൻപോട്ടു പോയില്ല. നിലവിൽ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 3-ാം ഘട്ടമായ അങ്കമാലി എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എറണാകുളം ജില്ലയുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വികസന ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഉടൻ രൂപം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിതീവ്ര മഴ ആരംഭിച്ചതോടെ മൂവാറ്റുപുഴ നഗരത്തിനോട് ചേർന്നുള്ള കോർമല അടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് വാർത്തകൾ. താമസക്കാരായ 5 കുടുംബങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാനാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോകാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ കുടുംബങ്ങൾ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. 2015 ജൂൺ 5 കനത്ത മഴയിലാണ് നഗരമധ്യത്തിലെ കോർമലക്കുന്ന് ഇടിഞ്ഞ് MC റോഡിൽ പതിച്ചത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ മലയിൽ 7 വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. മൺസൂൺ ട്രോളിംഗ് നിരോധനം ഈ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. 52 ദിവസമാണ് നിരോധനം. ഇതേ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകളെല്ലാം കരയിൽ നിന്ന് മടങ്ങിയെത്തി. തീരമേഖലയിൽ ഇനി വറുതിയുടെ നാളുകളാണ്. ഇൻബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്താമെങ്കിലും ബോട്ടുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കുടുംബങ്ങളും കഷ്ടതയിലായിരിക്കും. ഫിഷറീസ് ഹാർബറുകൾ നിശ്ചലമാകുന്നതോടെ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പട്ടിണിയിലാകും. 10,000 കുടുംബങ്ങളാണ് കൊച്ചി ഹാർബർ ആശ്രയിച്ച് കഴിയുന്നത്. ട്രോളിംഗ് നിരോധനം മുൻപിൽ കണ്ട് 100 ഫൈബർ വള്ളങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരോധനകാലത്ത് ഫൈബർ വള്ളങ്ങൾ കടലിൽ ഇറങ്ങുന്നത് തടയണമെന്ന് ബോട്ടുടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പരമ്പരാഗത വള്ളക്കാരും ഇതിനെതിരെ രംഗത്തുണ്ട്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ മീനുമായി എത്തുന്ന വള്ളങ്ങളുടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങി. ഈ ബുധനാഴ്ച പുലർച്ചെ മുതൽ ചെറുമീനുകളുമായി വള്ളങ്ങൾ എത്തുന്നുണ്ട്. കൊഴുവ ഉൾപ്പെടെയുള്ള മീനുകളാണ് ഇവയ്ക്ക് ലഭിക്കുന്നത്. കൊഴുവയ്ക്ക് 120 മുതൽ 140 രൂപ വരെയൊക്കെയാണ് ലേലത്തിൽ വില ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വള്ളങ്ങളിലേറെയും കടലിൽ ഇറങ്ങിയിരുന്നില്ല. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മൺസൂണിൽ നല്ല രീതിയിൽ മത്സ്യം കിട്ടേണ്ടതാണ്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ്. ചെമ്മീനും കുറഞ്ഞ രീതിയിൽ വള്ളങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കേരള ലേബർ മൂവ്മെന്റ്സിന്റെയും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ

തൊഴിലാളി, ഗാർഹിക തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കാർഷിക തൊഴിലാളി ഫോറങ്ങളുടെ രൂപവൽക്കരണവും തൊഴിലാളികൾക്ക് ഉപജീവന ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. പള്ളിപ്പുറം മഞ്ഞുമത ബസലിക്ക പാരിഷ് ഹാളിൽ നടന്ന പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലത്തീൻ കത്തോലിക്കർ, ദളിത് ക്രൈസ്തവർ, മത്സ്യത്തൊഴിലാളികൾ, മലയോര കർഷകർ അടക്കമുള്ളവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിച്ച് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കെ ആർ എൽ സി സി പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സംഘടന പിന്നീട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മെത്രാന്മാരായ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിൽ, ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, ബിഷപ്പ് സെൽവരാജൻ ദാസൻ അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. എം എൽ എമാരായ ടി ജെ വിനോദ്, എം വിൻസെന്റ് എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ, വനമന്ത്രി ഷിബു ബേബി ജോൺ, ഗതാഗതമന്ത്രി സി പി ജോൺ അടക്കമുള്ളവരെയും സംഘം സന്ദർശിച്ചു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വനമന്ത്രി ഷിബു ബേബി ജോൺ പഴയ ആലുവ മൂന്നാർ റോഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോതമംഗലം എം എൽ എ ഷിബു തെക്കുംപുറം മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംമന്ത്രി മേഖല സന്ദർശിച്ചത്. ഡീൻ കുര്യാക്കോസ് എം പി, എം എൽ എമാരായ ഷിബു തെക്കുംപുറം, എഫ് രാജ, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, മറ്റ് ജനപ്രതിനിധികൾ, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ ആലുവ മൂന്നാർ റോഡ് നാലുവരി പാതയാക്കാൻ സ്ഥലമേറ്റെടുപ്പിന് നടപടികൾ ആരംഭിച്ചു. ആലുവ, കുന്നത്തുനാട്, കോതമംഗലം താലൂക്കുകളിലെ 17 വില്ലേജുകളിൽ ഉൾപ്പെടുന്ന 103 ഏക്കറോളം സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷൻ വരെ 38 കിലോമീറ്ററാണ് വികസനം നടത്തുന്ന മേഖല. 23 മീറ്റർ വീതിയിലാണ് സ്ഥലമെടുപ്പ്. 650 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ആലുവ വെസ്റ്റ്, ചൂർണിക്കര, കീഴ്മാട്, ആലുവ ഈസ്റ്റ്, വാഴക്കുളം, അറക്കപ്പടി, വെങ്ങോല, മാറമ്പള്ളി, പെരുമ്പാവൂർ, രായമംഗലം, അശമന്നൂർ, ഇരമല്ലൂർ, തൃക്കാരിയൂർ, കോതമംഗലം വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുക്കുന്നത്. ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാൽ പെരുമ്പാവൂർ ടൌണിൽ പാലക്കാട്ടു താഴ് മുതൽ മരക്കാർ റോഡ് വരെയുള്ള ഭാഗം വീതി കൂട്ടൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ ടൌണിൽ രണ്ടു വരിയായി തുടരും. എ എം റോഡിലെ മരുത് കവല മുതൽ പാലക്കാട്ടു താഴം വരെ ഒ എം പി പി റോഡുകൾ കുറുകെ കടന്ന് ഏകദേശം 4 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് വരുന്നത്. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പെരിയാറിന് കുറുകെ നേര്യമംഗലത്ത് നടന്നുവരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം അതിവേഗം മുന്നേറുന്നു. ഓഗസ്റ്റ് മാസത്തോടെ പണി പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2027 മാർച്ച് വരെ കരാർ കമ്പനിക്ക് കാലാവധിയുണ്ട്. എന്നാൽ ഓഗസ്റ്റിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനാകുമെന്ന് കരുതപ്പെടുന്നു. പെരിയാറിന് കുറുകെ നേര്യമംഗലത്തുള്ള പാലം ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലമാണ്. 90 വർഷങ്ങൾ പിന്നിട്ട ഇതിന് സമാന്തരമായാണ് പുതിയ പാലം വരുന്നത്. ഉരുക്ക് നിർമ്മിത ആർച്ച് പാലം നിർമ്മാണത്തിന് 2 വർഷം മുൻപ് നടപടി ആരംഭിക്കുകയായിരുന്നു. പഴയ ആർച്ച് പാലത്തിന്റെ മാതൃകയിലാണ് 214 മീറ്റർ നീളമുള്ള പുതിയ പാലവും നിർമ്മിക്കുന്നത്. 3 ബോ സ്ട്രിംഗ് സ്റ്റീൽ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളതെന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തനെത്തിയ ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. പാലം പണി പൂർത്തിയാകുന്നതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കില്ലാതെ സുഗമമായി പെരിയാറിന് കുറുകെ സഞ്ചരിക്കാനാകും. അതിഥി തൊഴിലാളികൾക്കൊപ്പം കേരളത്തിലേക്ക് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ ഊർജിത നടപടിയുമായി പോലീസ് രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണിത്. അനധികൃതമായി രാജ്യത്ത് കടന്നിട്ടുള്ള ബംഗ്ലാദേശികൾ വൻ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗമാണ് പരിശോധനകൾക്കും തുടർ നടപടികൾക്കും നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ പല ബംഗ്ലാദേശികളും വിവിധ ജില്ലകളിൽ നിന്ന് ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. കേന്ദ്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. ബംഗാളിലേക്കും അസാമിലേക്കും മടങ്ങിപ്പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചുവരാത്തതും പ്രാദേശിക തൊഴിലാളികളുടെ ക്ഷാമവും മൂലം നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ സ്തംഭിച്ചിരിക്കുന്നുവെന്ന് വാർത്തകൾ. വികസന പദ്ധതികളും ഭവന നിർമ്മാണവും തീർക്കാൻ കഴിയാതെ ചെറുകിട വൻകിട കരാറുകൾ കഷ്ടപ്പെടുകയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി കരാറുകാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികൾ എത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടേക്ക് പോയവരിൽ 40% മാത്രമാണ് മടങ്ങിയെത്തിയത്. നിലവിലുള്ള തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വിവിധ തൊഴിൽ മേഖലകൾക്ക് ആശ്വാസമായി അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലേക്ക് പോയ തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ആലുവ സ്റ്റേഷനിലെത്തിയത്. ബസ്സുകളിലും തൊഴിലാളികൾ മടങ്ങുന്നുണ്ട്. എന്നാൽ പോലും സ്വദേശത്തേക്ക് പോയവരിൽ 25% പേർ മാത്രമാണ് തിരിച്ചെത്തിയതെന്നാണ് കണക്ക്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. എറണാകുളം ആലുവ സ്വദേശി മുരളീധരനാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒരാഴ്ചക്കിടെ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് എറണാകുളത്ത് തന്നെ ഉണ്ടാകുന്ന രണ്ടാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം പറവൂർ സ്വദേശിനി സരസ്വതി അമ്മയാണ് രോഗം ബാധിച്ച്

മരിച്ചത്. തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. എപ്പോഴും രോഗലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. അതിനാൽ തന്നെ പനി ബാധിച്ചാൽ ഉടൻ ചികിത്സ നേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. വെസ്റ്റ് നൈൽ എന്ന വൈറസാണ് രോഗകാരണം. ക്യൂലക്സ് കൊതുകാണ് രോഗം പരത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി 2011 റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പാലിക്കേണ്ട ശുചിത്വ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ബോധവൽക്കരിച്ചു. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേർക്ക് ഷിഗല്ല ബാധ ഉണ്ടായത് സമ്പർക്കത്തിലൂടെയാണോ എന്ന് സംശയമുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിൽ മേഖലയിൽ രോഗം നിയന്ത്രണ വിധേയമാണ്. റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് കൂട്ടിച്ചേർത്തു. കുട്ടമ്പുഴ പിണവൂർക്കുടി ഉന്നതിയിൽ ആനക്കൂട്ടം മറിച്ചിട്ട പനമരം വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടമുണ്ടായി. സംഭവത്തിൽ ആളഭയമില്ല. പിണവൂർക്കുടി ഉന്നതിയിലെ മുക്കുഭാഗത്ത് പൊട്ടനാനിക്കൽ മായാവിനോയിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുകളിലേക്കാണ് പനമരം മറിച്ചിട്ടത്. ഈ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അള്ളുംപുറത്ത് രാജനും കുടുംബവുമാണ്. വീടിന് മുകളിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആന പുരയിടത്തിൽ നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ഇവർ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമീപവാസികളെത്തി ഒച്ച വെച്ചാണ് ആനയെ ഓടിച്ചത്. മേഖലയിൽ ആനശല്യം രൂക്ഷമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി കേൾക്കാം വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉടനീളം കൂടെ കൂട്ടാവുന്ന ചില നല്ല ചിന്തകളും ഇമ്പമാർന്ന പഴയ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളും കോർത്തിണക്കിയ പരിപാടി സംഗീത് കാ സഫർ.

റേഡിയോ കൊച്ചി 90 FM-ൽ കേൾക്കൂ. തിങ്കളാഴ്ചകളിൽ രാത്രി 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 11 മണിക്കും. സംഗീത് കാ സഫർ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810555. നമ്പർ ഒരിക്കൽ കൂടി, 6238810555. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6 2 3 8 8 1 0 7 5 5. നമ്പർ ഒരിക്കൽ കൂടി 6 2 3 8 8 1 0 7 5 5. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മൾ നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മൾ എങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാൻ.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമാ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമാ കുട്ടക.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ. ചികിത്സാ ചിലവുകളും സർക്കാർ ഇൻഷുറൻസ് പദ്ധതികളും. സംസാരിക്കുന്നു എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ഡോക്ടർ സ്വാതി വർമ്മ PR.
1: ആരോഗ്യം നിലനിർത്തുന്നതിൽ സമയബന്ധിത പരിശോധനകൾ, വാക്സിനേഷനുകൾ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എന്നിവയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അതിനാൽ തന്നെ നാം എല്ലാവരും ആരോഗ്യ പരിശോധന കാലബന്ധിതമായി ചെയ്യണം. നല്ല ആരോഗ്യശീലങ്ങൾ പാലിക്കണം. ആരോഗ്യ സംരക്ഷണ പദ്ധതികളെക്കുറിച്ച് അതോടൊപ്പം അറിഞ്ഞിരിക്കുകയും വേണം. ഒരു കുടുംബത്തിന് അപ്രതീക്ഷിതമായ ഒരു ഗുരുതര രോഗം വന്നാൽ ചികിത്സാ ചെലവ് പലപ്പോഴും വലിയ സാമ്പത്തിക ഭാരമാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാനാണ് കേന്ദ്ര കേരള സർക്കാർ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ചികിത്സയ്ക്കിടെ ഉണ്ടാകുന്ന വലിയ മെഡിക്കൽ ചെലവുകളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കേന്ദ്ര കേരള സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി എന്ന പേരിലാണ്. ഒരു കുടുംബത്തിന് വർഷം പരമാവധി 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം ഈ പദ്ധതിയിലൂടെ ലഭിക്കും. ഈ പദ്ധതി എന്താണ്? ഇതൊരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രധാനമായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഗുരുതര രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഇത് രോഗികൾക്ക് സർക്കാർ പൂർണ്ണമായും ധനസഹായം നൽകുന്ന ഒരു ആരോഗ്യ പദ്ധതിയാണ്. സർക്കാർ പ്രൈവറ്റ് അംഗീകൃത ആശുപത്രികളിൽ സെക്കൻഡറി ടെർഷറി തരത്തിലുള്ള ആശുപത്രി വാസ ചികിത്സയ്ക്ക് ഒരു കുടുംബത്തിന് വർഷം 5 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ഇത് മുഖേന ലഭിക്കുന്നതാണ്. ആർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത്? കാരുണ്യാരോഗ്യ സുരക്ഷാ പദ്ധതി വരുന്നതിന് മുമ്പ്, അതായത് 2019 മുമ്പ്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം എന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സീനിയർ സിറ്റിസൺസ്, 70 വയസ്സും അതിൽ കൂടുതലുമായ വയോജനങ്ങൾ, കാരുണ്യ ബെനവലൻ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ, സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള പിന്നോക്കാർഹ വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ളവർ, ഇവരെല്ലാം ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പദ്ധതിയിലൂടെ ചികിത്സ ലഭിക്കുന്നത്? ഈ പദ്ധതിയുടെ ഗുണഭോക്താവിന് നേരത്തെ പറഞ്ഞ പോലെ ക്യാഷ്ലെസ്സായി ആണ് ആരോഗ്യ സേവനങ്ങൾ ലഭിക്കുന്നത്. ആശുപത്രി വാസത്തിനു മുമ്പുള്ള 3 ദിവസത്തെയും ആശുപത്രി വാസത്തിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളുടെ എണ്ണം, പ്രായം, ജെൻഡർ എന്നിവയ്ക്ക് യാതൊരു നിയന്ത്രണവുമില്ല. മുൻപുണ്ടായിരുന്ന എല്ലാ രോഗങ്ങളും ആദ്യ ദിവസം മുതൽ തന്നെ ഈ പദ്ധതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ രാജ്യമാകെ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഗുണഭോക്താവിന് ഇന്ത്യയിലെ ഏത് അംഗീകൃത സർക്കാർ പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയിലും ക്യാഷ്ലെസ്സായി ചികിത്സ നേടാം. ഏകദേശം 1573 ചികിത്സാ നടപടികൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും, അതായത് മരുന്നുകൾ, ഉപകരണങ്ങൾ, രോഗനിർണയ സേവനങ്ങൾ, ഡോക്ടർമാരുടെ ഫീസ്, മുറി വാടക, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ശസ്ത്രക്രിയ ഫീസ് എന്നിവയെല്ലാം ഇതിലുൾപ്പെടുന്നുണ്ട്. ഹൃദ്രോഗങ്ങൾ, ക്യാൻസർ, ഡയബറ്റിക്സ്, ഉയർന്ന രക്തസമ്മർദ്ദം, സ്ട്രോക്ക്, ശസ്ത്രക്രിയ ആവശ്യമായ രോഗങ്ങൾ, അപകടങ്ങളാൽ ഉണ്ടാകുന്ന പരിക്കുകൾ, ഗുരുതര അണുബാധകൾ എന്നീ രോഗങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെ ചികിത്സ ലഭിക്കും? നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും റേഷൻ കാർഡും ഉപയോഗിച്ച് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ മിത്ര ആരോഗ്യമിത്ര ഡെസ്ക് മുഖേനയോ നിങ്ങൾക്ക് കാർഡിന് അർഹതയുണ്ട് എന്ന് അറിയുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അർഹരാണെങ്കിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ആയുഷ്മാൻ കാർഡ് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും. ഈ കാർഡ് ഉപയോഗിച്ച് അംഗീകൃത ആശുപത്രിയിൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി നേരിട്ട് സമീപിക്കാം. കാർഡുണ്ടെങ്കിൽ ഓർക്കുക, ഇന്ത്യയിലെ ഏത് അംഗീകൃത ആശുപത്രിയിൽ നിന്നും ക്യാഷ്ലെസ്സായി ചികിത്സ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ആശാ വർക്കർമാരായോ ആരോഗ്യ പ്രവർത്തകരായോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയെയോ സമീപിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ ഒരു സാമൂഹ്യ സുരക്ഷാ വലയമാണ്. ചികിത്സാ ചെലവ് കാരണം ആരും കടബാധ്യതയിൽ അകപ്പെടാതിരിക്കാൻ, പാവപ്പെട്ട കുടുംബങ്ങൾക്ക് മാന്യമായ ചികിത്സ ഉറപ്പാക്കാൻ, ആരോഗ്യം എല്ലാവർക്കും എന്ന സർക്കാരിന്റെ നയം സാധ്യമാക്കാൻ ഈ പദ്ധതികൾ

0: വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോ നിങ്ങളുടെ അയൽവാസികളോ ഈ പദ്ധതിക്ക് അർഹരാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനും ചികിത്സ നേടാനും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെയോ ആശാപ്രവർത്തകരെയോ സമീപിക്കുക. ഓർക്കുക, ആരോഗ്യം ഒരു അവകാശമാണ്, അതെല്ലാവർക്കും ലഭ്യമാകണം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238-81-07-55. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238-81-07-55. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ, അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിൻ്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

കൊച്ചി 90 FM ഫോറെവർ വിത്ത് യു, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ് കേൾക്കാം. എറണാകുളത്തെ വിശേഷങ്ങൾ.

റേഡിയോ കൊച്ചി 90 FM തയ്യാറാക്കി അവതരിപ്പിക്കുന്ന എറണാകുളം ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം നടത്തുന്ന കൊച്ചി നഗരസഭയുടെ 3-ാമത്തെ റോറോ ജങ്കാറിന്റെ പുരോഗതി അധികൃതർ വിലയിരുത്തി. ഹൈബി ഈഡൻ MP, കൊച്ചി മേയർ VK വിനിമോൾ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, നഗരസഭാ സെക്രട്ടറി എന്നിവർ ഷിപ്പ്യാർഡ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഒരു മാസത്തിനകം പുതിയ റോറോ സർവീസ് ആരംഭിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി VD സതീശന്റെ സൗകര്യം കൂടി പരിഗണിച്ച് ഉദ്ഘാടന തീയതി അറിയിക്കുമെന്നും മേയർ അറിയിച്ചു. പുതിയ റോറോ സർവീസിൽ 14 ട്രക്കുകൾക്കും 2 കാറുകൾക്കും 50 യാത്രക്കാർക്കും

യാത്ര ചെയ്യാൻ കഴിയും. ഈ മാസം തന്നെ റോറോ വെസൽ നീറ്റിലിറങ്ങും. നിലവിലുള്ള റോറോയുടെ ക്ലച്ച് സംബന്ധമായ അറ്റകുറ്റപ്പണികൾ വൈകാതെ പൂർത്തിയാക്കും. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ നിലവിലുള്ളവയിൽ ഓരോന്നു വിധം അറ്റകുറ്റപ്പണികൾക്കായി ഡ്രൈ ഡോക്ക് ചെയ്യാനായി മാറ്റാവനാകുമെന്ന് മേയർ പറഞ്ഞു. കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ ഫണ്ട് ലഭ്യമാക്കി 100-ലധികം വാഹനങ്ങൾക്ക് കയറാൻ സൗകര്യമുള്ളതും ഡീസലിനു പുറമെ ഇലക്ട്രിക് എനർജി കൂടി ഉപയോഗിച്ച് ആധുനിക സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിക്കുന്നതുമായ പുതിയ ഹൈബ്രിഡ് റോറോ കൂടി ഷിപ്പ്യാർഡിന്റെ സഹകരണത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് ഹൈബിയുടൻ MP പറഞ്ഞു. മഴക്കാലത്തോടനുബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ ചോർച്ച അടക്കമുള്ള വിഷയങ്ങൾ മോട്ടോർ വാഹനാധികൃതർ പരിശോധിക്കുന്നു. ബസ്സുകളിൽ ചിലത് മഴയിൽ ചോരുന്നുവെന്ന പരാതിയെ തുടർന്നാണിത്. ചില ബസ്സുകളുടെ മേൽത്തട്ടിലെ നേരിയ ചോർച്ചയാണ് തുള്ളികളായി യാത്രക്കാരുടെ ദേഹത്ത് പതിക്കുന്നത്. ചില ബസ്സുകളിൽ ഇരുവശത്തെയും കർട്ടൻ കീറിത്തുടങ്ങിയ നിലയിലാണ്. ദ്രവിച്ചു ദ്വാരം വീണ ചവിട്ടുപടികൾ, കീറിപ്പറഞ്ഞ ഇരിപ്പിടങ്ങൾ, ബോഡിയിലിളകിയ തകരം, തുരുമ്പ് കയറിയ കമ്പികൾ തുടങ്ങിയവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും. അറ്റകുറ്റപ്പണിക്ക് നിലവാരം കുറഞ്ഞ സാമഗ്രികൾ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകുന്നതെന്ന് ആരോപണമുണ്ട്. സിറ്റി സർവീസ് ബസ്സുകളിൽ ചിലത് ഏറെ മോശമായ അവസ്ഥയിലാണ് സർവീസ് നടത്തുന്നതെന്നും വിമർശനങ്ങളുണ്ട്. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ഇതര സംസ്ഥാന യാത്രകൾ പ്രതിസന്ധി നേരിടുന്നുവെന്ന് വാർത്തകൾ. സർവീസ് മുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട്. കഴിഞ്ഞ May 14 ശേഷം വിവിധ ഡിപ്പോകളിൽ നിന്ന് 50 യാത്രകളാണ് റദ്ദാക്കിയത്. സംസ്ഥാനത്തിന് പുറത്തുപോകാൻ താൽക്കാലിക പെർമിറ്റ് എടുക്കുന്ന ബസ്സുകളുടെ റോഡ് നികുതി ഇളവ് നൽകുന്ന ഉത്തരവ് വൈകുന്നതാണ് കാരണം. KSRTCയുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ബഡ്ജറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ. March 31 നികുതി ഇളവ് അവസാനിച്ചത്. ശേഷം 45 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ പുതിയ ഉത്തരവ് ഇറങ്ങാത്തതാണ് കാരണം. ഈ ആവശ്യം ഉന്നയിച്ച് KSRTC സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട്. KSRTC അധികൃതരുടെ നിർദ്ദേശം പോലും ലംഘിച്ച് കൂത്താട്ടുകുളം ബസ് സ്റ്റാൻഡിൽ കയറാതെ പോകുന്ന ബസ്സുകൾ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ടാണ് ഉപരോധം നടത്തിയത്. യാത്രക്കാരെ MC റോഡിൽ ഇറക്കിവിടുന്നുവെന്ന പരാതി വർദ്ധിച്ചതിനെ തുടർന്ന് നിരവധി തവണ ജനപ്രതിനിധികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇതിന് പരിഹാരമുണ്ടായില്ല. നിർദ്ദിഷ്ട കുമ്പളം ദേവര പാലത്തിന്റെ കരാറുകാരനെ തീരുമാനിക്കാൻ അടിയന്തരമായി നിർദ്ദേശം നൽകാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പു നൽകി. ഈ ആവശ്യം ഉന്നയിച്ച് നിവേദനം നൽകിയ മുൻ MLA KA ബാബുവിനെ അറിയിച്ചതാണ് ഇക്കാര്യം. നടപടികളെല്ലാം പൂർത്തിയായി, ടെൻഡർ കഴിഞ്ഞിരുന്നു. പാലത്തിന് മാത്രം നിർമ്മാണ ചെലവ് 78 കോടിയോളം രൂപയാണ്. 93 കോടിയോളം രൂപയാണ് ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പാലം നിർമ്മാണത്തിന് കുമ്പളം എളംകുളം വില്ലേജുകളിലെ 30 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്നുമുണ്ട്. അരൂർ കുമ്പളം പഴയ പാലത്തിലെ സ്പാനുകൾക്ക് മുകളിലെ ടാറിംഗ് പൊളിഞ്ഞ് വിടവുകൾ രൂപപ്പെട്ടു. ഇത് വാഹനയാത്രികർക്ക് വലിയ വെല്ലുവിളിയായിരിക്കുകയാണ്. തുടർച്ചയായ മഴയിലാണ് സ്പാനുകൾക്ക് മുകളിലായി ചെയ്തിരുന്ന ടാറിംഗ് തകർന്നത്. 2 പാലങ്ങളുള്ളതിൽ കിഴക്കുവശത്തുകൂടി പോകുന്ന പാലത്തിലാണ് അപകടകരമായി വിടവുകൾ വന്നത്. തൊട്ടടുത്തെത്തുമ്പോൾ മാത്രമേ ഇത് കാണാനാകൂ. ചരക്കുവാഹനങ്ങളടക്കം ഇതിൽ ചാടുമ്പോൾ വലിയ ശബ്ദമാണ് ഉയരുന്നത്. ദേശീയപാതയിലെ പ്രധാന പാലമാണെങ്കിലും ഇവിടെ വഴിവിളക്കുകളില്ലാത്തത് അപകടഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട്. ആലുവ നഗരമധ്യത്തിൽ പച്ചക്കറി കൃഷിക്കൊപ്പം കഞ്ചാവ് ചെടി വളർത്തിയതായി കണ്ടെത്തി. ആലുവ പെരുമ്പാവൂർ റോഡിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം നിർത്തിയ സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനി വളപ്പിലാണ് 6 ഉയരമുള്ള 10 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. സമീപകാലത്ത് ഇവിടെ കാട് വെട്ടിത്തെളിച്ച് പച്ചക്കറി കൃഷി ആരംഭിച്ചിരുന്നു. വാഴകൾക്ക് സമീപമാണ് കഞ്ചാവ് ചെടികൾ നട്ടിരുന്നത്. എന്നാൽ ആരാണ് ഇതിനു പിന്നിലെന്ന് വ്യക്തതയില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ഹെറോയിനുമായി യുവതി പിടിയിലായി. ആസാം സ്വദേശിനിയാണ് അറസ്റ്റിലായ വ്യക്തി. ഇവരിൽ നിന്ന് 1.3 ഗ്രാം ഹെറോയിനാണ് കണ്ടെടുത്തത്. ചെറിയ ഡപ്പികളിലും കവറുകളിലുമായിരുന്നു ലഹരി മരുന്ന് ഒളിപ്പിച്ചിരുന്നത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ടൌണിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി തീപിടുത്തമുണ്ടായ ഫോർട്ടുകൊച്ചി ESI ആശുപത്രിയിൽ തുടർ ദിവസവും ചെറിയ തോതിൽ തീയും പുകയും ഉയർന്നത് ആശങ്കകൾക്ക് കാരണമായി. മട്ടാഞ്ചേരിയിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് തീ പൂർണ്ണമായി അടച്ചത്. പമ്പ് ചെയ്യുന്നതിനായി 4 പ്രാവശ്യം വാഹനങ്ങളിൽ വെള്ളം എത്തിക്കേണ്ടി വന്നു. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10 തീപിടുത്തമുണ്ടായത്. ഡിസ്പെൻസറിക്ക് പുറമെ സബ് സ്റ്റോറും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. മരുന്നുകൾ സൂക്ഷിക്കുന്ന സ്ലാബ് സ്റ്റോറിലാണ് തീപിടുത്തം ആദ്യമുണ്ടായത്. കഴിഞ്ഞ ആഴ്ച അവസാനം മുനമ്പം മിനി ഹാർബറിലെ ഐസ് പ്ലാന്റിലുണ്ടായ അമോണിയം ചോർച്ചയിൽ 10 പേർക്ക് ശ്വാസതടസ്സം നേരിട്ടു. June 5 മുനമ്പം പള്ളിപ്പുറത്തിന് സമീപമുള്ള സാവിയോ ഐസ് പ്ലാന്റിലാണ് അമോണിയം ചോർച്ചയുണ്ടായത്. ഐസ് പ്ലാന്റിന്റെ ഭിത്തിയടർന്ന് അമോണിയം പൈപ്പിന് മുകളിലേക്ക് വീണതാണ് കാരണമായതെന്നാണ് വിവരം. പ്ലാന്റിലുണ്ടായിരുന്ന ജീവനക്കാർ പെട്ടെന്ന് തന്നെ മാറിയതിനാലാണ് അപകടങ്ങൾ ഒഴിവായത്. സംഭവത്തെ തുടർന്ന് സമീപത്തെ 4 10 പേർക്ക് കണ്ണരിച്ചിലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടു. ഇവരെ മുനമ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. LPG 14.2 kg ഗാർഹിക പാചകവാതക സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ കൊച്ചിയിൽ വില 949 രൂപയായി.
കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഈ വർഷം ഇത് രണ്ടാം തവണയാണ് ഗാർഹിക സിലിണ്ടർ വില കൂടിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ ഗാർഹിക സിലിണ്ടറിന് 860 രൂപയായിരുന്നതാണ് ഇപ്പോൾ

വിലയിലേക്ക് എത്തിയത്. മാർച്ച് 7 60 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വർഷം ഇതുവരെ ഇരട്ടിയോളം വില ആകെ വർദ്ധിപ്പിച്ച വാണിജ്യ സിലിണ്ടർ 19 കിലോഗ്രാം വിലയിൽ ഇത്തവണ മാറ്റം വരുത്തിയില്ല. കൊച്ചിയിൽ 3131 രൂപയാണ് സിലിണ്ടറിന് വില ഈടാക്കുന്നത്. നഗരങ്ങളിൽ 25 ദിവസവും ഗ്രാമങ്ങളിൽ 45 ദിവസവും കഴിഞ്ഞാലേ പുതിയ ഗാർഹിക സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റീറ്റെയിൽ മേഖലയിലെ ആധുനിക മാറ്റത്തെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന കേരള റീറ്റെയിൽ കോൺക്ലേവ് 2026 കൊച്ചിയിൽ നടക്കുന്നു. ജൂൺ 12 പരിപാടി ആരംഭിക്കുക. രാജ്യാന്തര നിയമസ്ഥാപനമായ അൾട്ടാസ്റ്റിക് ഗ്ലോബലും കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സും സംയുക്തമായാണ് റാഡിക്കൽ ബ്ലൂ ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം റീറ്റെയിൽ രംഗത്തെ മികച്ച നേട്ടങ്ങൾക്കുള്ള പൈസ് കോസ്റ്റ് എക്സലൻസ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ഉണ്ടാകും. ജൂൺ 12 വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക. മിൽമ ചെയർമാൻ KS മണി മുഖ്യാതിഥിയായിരിക്കും. മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്നൊരുക്കുന്ന വിദ്യാമൃതം 6 പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ നാടിന് സമർപ്പിച്ചു. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ MGM ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് ജോഹന്നാൻ, കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ, MGM ഗ്രൂപ്പ് ട്രസ്റ്റ് ഡയറക്ടർ ജൈനമ യോഹനാൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC പ്ലസ് ടുവിനും ഉന്നത വിജയം നേടിയ നിർധന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ 31 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടക്കമുള്ള MGM ഗ്രൂപ്പുമായി ചേർന്ന് തുടർ പഠനത്തിന് അവസരമൊരുക്കുന്നതാണ് പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നേരിടുന്നവർ, മാതാവോ പിതാവോ നഷ്ടപ്പെട്ടവർ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾ തുടങ്ങി പരിഗണന അർഹിക്കുന്നവർക്ക് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ പഠനം നടത്താൻ ഈ പദ്ധതി സഹായിക്കും. കൂടാതെ MGM CBSE സ്കൂളുകളിലും പദ്ധതിയുടെ സേവനം ലഭ്യമാണ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായി നിരവധി വിദ്യാർത്ഥികൾക്കാണ് വിദ്യാമൃതം പദ്ധതിയിലൂടെ പഠനത്തിന് അവസരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 9946484811, മറ്റൊരു നമ്പർ 9946484811. കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിലെത്തിയ കമ്പനികളിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ വിപണി മൂല്യത്തിൽ 4 സ്ഥാനത്തേക്ക് ഉയർന്നു. NSEയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യാപാരാന്ത്യത്തിലെ കണക്കുകൾ പ്രകാരം 39,200 കോടി രൂപ വിപണി മൂല്യവുമായാണ് നേട്ടം. അതേസമയം കേരളത്തിലെ ഏറ്റവും മൂല്യമേറിയ ലിമിറ്റഡ് കമ്പനിയായി മുത്തൂറ്റ് ഫിനാൻസ് 1 സ്ഥാനത്ത് തന്നെയുണ്ട്. 1,26,650 കോടി രൂപയാണ് മൂല്യം. മറ്റൊരു കേരള കമ്പനിക്കും 1,00,000 കോടി രൂപ മൂല്യമെന്ന നാഴികക്കല്ല് ഇതുവരെ പിന്നിടാനായിട്ടില്ല. 75,200 കോടി മൂല്യവുമായി ഫെഡറൽ ബാങ്ക് 2ാമതും 56,300 കോടിയുമായി ഫാക്ട് 3ാമതുമുണ്ട്. 2 വർഷം മുൻപ് മുത്തൂറ്റിനെ പിന്നിലാക്കി കൊച്ചിൻ കപ്പൽശാലയും ഫാക്ടും 1ാം സ്ഥാനം മാറി നേടിയിരുന്നു. 2024 ജൂലൈ 8 കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി വില 2,980 രൂപയിലെത്തിയിരുന്നു. അന്ന് മൂല്യം 78,350 കോടി രൂപയിലെത്തിച്ചേർന്നിരുന്നു. ഒരുവേള ഫാക്ട് 70,000 കോടി രൂപ മൂല്യം കടന്നിരുന്നു. ആഭ്യന്തര റബ്ബർ വില റെക്കോർഡിലെത്തിച്ചേർന്നു. ജൂൺ 9 ഓപ്പൺ മാർക്കറ്റിൽ RSS 4 സ്പോട്ട് വില കിലോഗ്രാമിന് 269 രൂപയായിരുന്നു. 242 രൂപയുമായി ലാറ്റക്സ് പിന്നാലെ തന്നെയുണ്ട്. കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ RSS 4 വില 268 രൂപയായി ഉയർന്നു. 2011 ഏപ്രിൽ 5 രേഖപ്പെടുത്തിയ 243 രൂപയായിരുന്നു ദീർഘകാലം RSS 4 റബ്ബറിന്റെ ഏറ്റവും ഉയർന്ന വില. 2024 ഓഗസ്റ്റിൽ വില 247 രൂപയായിരുന്നു. ആ റെക്കോർഡാണ് ഇപ്പോൾ തിരുത്തിക്കുറിച്ചത്. ബാങ്കോക്ക് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം 300 കടന്ന വില 7 രൂപ കുറഞ്ഞ് 292.74 സമീപ ദിവസങ്ങളിൽ എത്തിച്ചേർന്നു. ബാങ്കോക്ക് വിപണിയിലെ വിലക്കയറ്റം പ്രധാന റബ്ബർ ഉൽപ്പാദക രാജ്യങ്ങളായ തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ ഉൽപ്പാദനക്കുറവ്, പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾ കാരണം ക്രൂഡോയിൽ വില ഉയർന്നത് തുടങ്ങിയ കാരണങ്ങളാണ് വില വർധനവിന് പിന്നിൽ. കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ SMC LSA 3 കപ്പലിലെ നാവികർക്ക് സ്വദേശത്തേക്ക് മടങ്ങാൻ അനുമതി നൽകി. എന്നാൽ കപ്പലിന്റെ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള 4 പേർ കേസുമായി ബന്ധപ്പെട്ട് കോടതി നടപടികൾക്കായി രാജ്യത്ത് തുടരണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. കപ്പലപകടവുമായി ബന്ധപ്പെട്ട് കപ്പലിലെ ജീവനക്കാർക്ക് രാജ്യം വിടാൻ അനുമതി നൽകരുതെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ ഇവാനോസ് അലക്സാണ്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ നൽകിയ ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും കേന്ദ്ര സർക്കാർ അഭിഭാഷകർ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം കപ്പൽ മുങ്ങിയതിൽ തങ്ങൾക്ക് പങ്കില്ലെന്നും കേസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദാനി വിഴിഞ്ഞം പോർട്സ് കോടതിയിൽ വ്യക്തമാക്കി. തൃക്കാക്കര നഗരസഭാ അക്കൌണ്ടിലേക്ക് ഒറ്റ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനുള്ള പെർമിറ്റ് ഫീസായി 37 കോടിയോളം രൂപ സ്വകാര്യ ഗ്രൂപ്പ് അടച്ചത് ശ്രദ്ധ നേടി. ജില്ലയിലെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതിന്റെ 1/3 വാർഷിക വരുമാനം ഇല്ല എന്നിരിക്കുകയാണ് ഇത്രയും തുക ഒറ്റ ദിവസം ഇവിടെ ലഭിച്ചത്. ഇടപ്പള്ളി BM നഗറിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കാനുള്ള പെർമിറ്റ് ഫീസാണിത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ എല്ലാ വർഷവും കെട്ടിട നികുതി ഇനത്തിൽ ഇവിടെ നിന്ന് വരുമാനം വേറെയും ലഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വരുമാനമുള്ള നഗരസഭയാണ് തൃക്കാക്കര. നടപ്പ് സാമ്പത്തിക വർഷത്തെ നഗരസഭാ ബഡ്ജറ്റ് വിഹിതം മാത്രം 200 കോടി രൂപയിലേറെയാണെന്നാണ് കണക്ക്.

കൊച്ചി നഗരത്തിൽ അനധികൃതമായും അലക്ഷ്യമായും സ്ഥാപിച്ചിട്ടുള്ള കേബിളുകൾ കോർപ്പറേഷൻ അധികൃതർ നീക്കാനൊരുങ്ങുന്നു. ഇവ അപകടം വരുത്തുന്നത് മുന്നിൽ കണ്ടുവാണ് നടപടി. ഇതിനായുള്ള പ്രത്യേക ആക്ഷൻ ഡ്രൈവും സംഘടിപ്പിക്കുന്നുണ്ട്. പള്ളിമുക്ക് സിഗ്നൽ ജംഗ്ഷൻ മുതൽ മനോരമ ജംഗ്ഷൻ വരെയുള്ള പ്രദേശത്താണ് ആക്ഷൻ ഡ്രൈവിന്റെ ആദ്യഘട്ടം നടക്കുകയെന്ന് ടൗൺ പ്ലാനിംഗ് സൂപ്രണ്ട് അറിയിച്ചു. ഇത്തരത്തിലുള്ള കേബിളുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും ഇവ വഴി സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്തം ബന്ധപ്പെട്ട കേബിൾ സ്ഥാപനങ്ങൾക്കാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേബിളുകൾ കഴുത്തിൽ കുടുങ്ങി ഇരുചക്ര യാത്രക്കാരടക്കമുള്ളവർ അപകടത്തിൽ പെടുന്നത് വിരളമല്ല. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഞാവൽപ്പഴങ്ങൾ വലിയ തോതിലെത്തി വിൽപ്പന നേടുന്നു. ഔഷധഗുണവും രുചിയും ഏറെയുള്ള ഞാവൽപ്പഴത്തിന് വിപണിയിൽ ഇപ്പോൾ വൻ ഡിമാൻഡാണ്. എന്നാൽ കിലോയ്ക്ക് 400 രൂപയൊക്കെയാണ് വില. ഒരു കാലത്ത് നാട്ടിൽ ആർക്കും വേണ്ടാതിരുന്ന പഴമായിരുന്നു ഞാവൽ. ഇപ്പോൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ നിന്ന് ലോഡ് കണക്കിന് പഴമാണ് വിൽപ്പനയ്ക്കായി എത്തുന്നത്. ദീർഘദൂര ബസ്സുകളിലും പിക്കപ്പ് വാനുകളിലുമാണ് ലോഡ് എത്തിച്ചേരുന്നത്. പ്രശസ്ത നടനും മിമിക്രി താരവുമായ സലീംകുമാറിന് നാടുവിട്ട ചൊല്ലി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കരൾ രോഗത്തിന് ചികിത്സയിലിരിക്കെയാണ് 56-ാം വയസ്സിൽ മരണം സംഭവിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. സംസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം വീട്ടുവളപ്പിൽ നടന്നു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണം സംഭവിച്ചത്. തുടർന്ന് ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ പറവൂർ ടൗൺഹാളിൽ പൊതുദർശനം ഒരുക്കിയിരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ പരവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് അന്ത്യകർമ്മങ്ങൾ നടത്തി മൃതദേഹം സംസ്കരിച്ചത്. ചലച്ചിത്ര മേഖലയിലെ നിരവധി പേരാണ് അനുശോചനം അറിയിക്കാൻ ടൗൺഹാളിലെത്തിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ എം പി അടക്കമുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വയനാട് എം പി പ്രിയങ്ക ഗാന്ധി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ പ്രമുഖരും അനുശോചനം അർപ്പിച്ചിരുന്നു. 2010 ആദാമിന്റെ മകന അബുവിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 2005 സലീംകുമാറിനെ തേടി ആദ്യ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയത്. അച്ഛനുറങ്ങാത്ത വീട്ടിലെ പ്രകടനത്തിന് മികച്ച 2-ാമത്തെ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു അത്. മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരവും അയാളും ഞാനും തമ്മിലെന്ന ചിത്രത്തിലൂടെ സലീംകുമാർ സ്വന്തമാക്കിയിട്ടുണ്ട്. 3 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. കൊച്ചി മെട്രോയുടെ 2-3 ഘട്ടങ്ങളുടെ നിർമ്മാണം വേഗത്തിലാക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. 1-ാം ഘട്ടം വിഭാവനം ചെയ്തപ്പോൾ തന്നെ 2-3 ഘട്ടങ്ങളുൾപ്പെട്ട ദീർഘകാല വികസന കാഴ്ചപ്പാട് മുൻപിലുണ്ടായിരുന്നു. എന്നാൽ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷവും പദ്ധതിയുടെ പുരോഗതി പ്രതീക്ഷിച്ച വേഗത്തിൽ മുൻപോട്ടു പോയില്ല. നിലവിൽ 2-ാം ഘട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 3-ാം ഘട്ടമായ അങ്കമാലി എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട വിശദ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും എറണാകുളം ജില്ലയുടെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എറണാകുളം പ്രസ് ക്ലബ്ബിൽ മുഖാമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിലെ വികസന ആവശ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് ഉടൻ രൂപം നൽകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതിതീവ്ര മഴ ആരംഭിച്ചതോടെ മൂവാറ്റുപുഴ നഗരത്തിനോട് ചേർന്നുള്ള കോർമല അടക്കം മണ്ണിടിച്ചിൽ ഭീഷണിയിലാണെന്ന് വാർത്തകൾ. താമസക്കാരായ 5 കുടുംബങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയിട്ടുണ്ട്. പോകാൻ മറ്റിടങ്ങളില്ലാത്തതിനാൽ കുടുംബങ്ങൾ മാറി താമസിക്കാൻ തയ്യാറായിട്ടില്ല. 2015 ജൂൺ 5 കനത്ത മഴയിലാണ് നഗരമധ്യത്തിലെ കോർമലക്കുന്ന് ഇടിഞ്ഞ് MC റോഡിൽ പതിച്ചത്. കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നിന്നെത്തിയ വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയിൽ മലയിൽ 7 വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. മൺസൂൺ ട്രോളിംഗ് നിരോധനം ഈ ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്നു. 52 ദിവസമാണ് നിരോധനം. ഇതേ തുടർന്ന് മത്സ്യബന്ധന ബോട്ടുകളെല്ലാം കരയിൽ നിന്ന് മടങ്ങിയെത്തി. തീരമേഖലയിൽ ഇനി വർദ്ധയുടെ നാളുകളാണ്. ഇൻബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യബന്ധനം നടത്താമെങ്കിലും ബോട്ടുകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളും കുടുംബങ്ങളും കഷ്ടതയിലായിരിക്കും. ഫിഷറീസ് ഹാർബറുകൾ നിശ്ചലമാകുന്നതോടെ അനുബന്ധ മേഖലയിലെ തൊഴിലാളികളും പട്ടിണിയിലാകും. 10,000 കുടുംബങ്ങളാണ് കൊച്ചി ഹാർബർ ആശ്രയിച്ച് കഴിയുന്നത്. ട്രോളിംഗ് നിരോധനം മുൻപിൽ കണ്ട് 100 ഫൈബർ വള്ളങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിരോധനകാലത്ത് ഫൈബർ വള്ളങ്ങൾ കടലിൽ ഇറങ്ങുന്നത് തടയണമെന്ന് ബോട്ടുടമകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലയിടത്തും പരമ്പരാഗത വള്ളക്കാരും ഇതിനെതിരെ രംഗത്തുണ്ട്. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ മീനുമായി എത്തുന്ന വള്ളങ്ങളുടെ തിരക്കനുഭവപ്പെട്ടു തുടങ്ങി. ഈ ബുധനാഴ്ച പുലർച്ചെ മുതൽ ചെറുമീനുകളുമായി വള്ളങ്ങൾ എത്തുന്നുണ്ട്. കൊഴുവ ഉൾപ്പെടെയുള്ള മീനുകളാണ് ഇവയ്ക്ക് ലഭിക്കുന്നത്. കൊഴുവയ്ക്ക് 120 മുതൽ 140 രൂപ വരെയൊക്കെയാണ് ലേലത്തിൽ വില ലഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വള്ളങ്ങളിലേറെയും കടലിൽ ഇറങ്ങിയിരുന്നില്ല. ട്രോളിംഗ് നിരോധനമുള്ളതിനാൽ മൺസൂണിൽ നല്ല രീതിയിൽ മത്സ്യം കിട്ടേണ്ടതാണ്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നത് തൊഴിലാളികൾക്ക് തിരിച്ചടിയാണ്. ചെമ്മീനും കുറഞ്ഞ രീതിയിൽ വള്ളങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് തൊഴിലാളികൾ പറഞ്ഞു. കേരള ലേബർ മൂവ്മെന്റ്സിന്റെയും കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി, ഗാർഹിക തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, തയ്യൽ തൊഴിലാളി, കാർഷിക തൊഴിലാളി ഫോറങ്ങളുടെ രൂപവൽക്കരണവും തൊഴിലാളികൾക്ക് ഉപജീവനം

സേവന ഉപകരണങ്ങളുടെ വിതരണവും നടത്തി. പള്ളിപ്പുറം മഞ്ഞുമത ബസലിക്ക പാരിഷ് ഹാളിൽ നടന്ന പരിപാടി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ തൊഴിലാളികൾ പരിപാടിയിൽ പങ്കെടുത്തു. ലത്തീൻ കത്തോലിക്കർ, ദളിത് ക്രൈസ്തവർ, മത്സ്യത്തൊഴിലാളികൾ, മലയോര കർഷകർ അടക്കമുള്ളവരുടെ സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ജെ ബി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കെ ആർ എൽ സി സി പ്രതിനിധി സംഘം മുഖ്യമന്ത്രി വി ഡി സതീശനെ സന്ദർശിച്ചു. റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി സംഘടന പിന്നീട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. മെത്രാൻമാരായ ബിഷപ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെച്ചേരിൽ, ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, ബിഷപ്പ് സെൽവരാജൻ ദാസൻ അടക്കമുള്ളവരാണ് മുഖ്യമന്ത്രിയെ സന്ദർശിച്ചത്. എംഎൽഎമാരായ ടി ജെ വിനോദ്, എം വിൻസെന്റ് എന്നിവരും സംഘത്തോടൊപ്പമുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ, വനമന്ത്രി ഷിബു ബേബി ജോൺ, ഗതാഗത മന്ത്രി സി പി ജോൺ അടക്കമുള്ളവരെയും സംഘം സന്ദർശിച്ചു. കേരളത്തിലെ ലത്തീൻ കത്തോലിക്കർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഘം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. വനമന്ത്രി ഷിബു ബേബി ജോൺ പഴയ ആലുവ മൂന്നാർ റോഡ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കോതമംഗലം എം എൽ എ ഷിബു തെക്കുംപുറം മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംമന്ത്രി മേഖല സന്ദർശിച്ചത്. ഡീൻ കുര്യാക്കോസ് എം പി, എം എൽ എമാരായ ഷിബു തെക്കുംപുറം, എഫ് രാജ, കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേരി കുര്യാക്കോസ്, മറ്റ് ജനപ്രതിനിധികൾ, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. എറണാകുളം ജില്ലയിലെ പ്രധാന സംസ്ഥാന പാതയായ ആലുവ മൂന്നാർ റോഡ് നാലുവരി പാതയാക്കാൻ സ്ഥലമേറ്റെടുപ്പിന് നടപടികൾ ആരംഭിച്ചു. ആലുവ, കുന്നത്തുനാട്, കോതമംഗലം താലൂക്കുകളിലെ 17 വില്ലേജുകളിൽ ഉൾപ്പെടുന്ന 103 ഏക്കറോളം സ്ഥലമാണ് ഏറ്റെടുക്കുന്നത്. ആലുവ പുളിഞ്ചോട് മുതൽ കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസ് ജംഗ്ഷൻ വരെ 38 കിലോമീറ്ററാണ് വികസനം നടത്തുന്ന മേഖല. 23 മീറ്റർ വീതിയിലാണ് സ്ഥലമെടുപ്പ്. 650 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട്. ആലുവ വെസ്റ്റ്, ചൂർണിക്കര, കീഴ്മാട്, ആലുവ ഈസ്റ്റ്, വാഴക്കുളം, അറക്കപ്പടി, വെങ്ങോല, മാറമ്പള്ളി, പെരുമ്പാവൂർ, രായമംഗലം, അശമന്നൂർ, ഇരമല്ലൂർ, തൃക്കാരിയൂർ, കോതമംഗലം വില്ലേജുകളിലാണ് സ്ഥലമേറ്റെടുക്കുന്നത്. ബൈപ്പാസ് നിർമ്മിക്കുന്നതിനാൽ പെരുമ്പാവൂർ ടൌണിൽ പാലക്കാട്ടു താഴം മുതൽ മരക്കാർ റോഡ് വരെയുള്ള ഭാഗം വീതി കൂട്ടൽ ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ ടൌണിൽ രണ്ടു വരിയായി തുടരും. എ എം റോഡിലെ മരുതുകവല മുതൽ പാലക്കാട്ടു താഴം വരെ ഒ എം പി പി റോഡുകൾ കുറുകെ കടന്ന് ഏകദേശം 4 കിലോമീറ്റർ നീളത്തിലാണ് ബൈപ്പാസ് വരുന്നത്. കൊച്ചി മൂന്നാർ പാതയുടെ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി പെരിയാറിന് കുറുകെ നേര്യമംഗലത്ത് നടന്നുവരുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം അതിവേഗം മുന്നേറുന്നു. ഓഗസ്റ്റ് മാസത്തോടെ പണി പൂർത്തിയാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2027 മാർച്ച് വരെ കരാർ കമ്പനിക്ക് കാലാവധിയുണ്ട്. എന്നാൽ ഓഗസ്റ്റിൽ തന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കാനാകുമെന്ന് കരുതപ്പെടുന്നു. പെരിയാറിന് കുറുകെ നേര്യമംഗലത്തുള്ള പാലം ഏഷ്യയിലെ ആദ്യ എ ക്ലാസ് ആർച്ച് പാലമാണ്. 90 വർഷങ്ങൾ പിന്നിട്ട ഇതിന് സമാന്തരമായാണ് പുതിയ പാലം വരുന്നത്. ഉരുക്ക് നിർമ്മിത ആർച്ച് പാലം നിർമ്മാണത്തിന് 2 വർഷം മുൻപ് നടപടി ആരംഭിക്കുകയായിരുന്നു. പഴയ ആർച്ച് പാലത്തിന്റെ മാതൃകയിലാണ് 214 മീറ്റർ നീളമുള്ള പുതിയ പാലവും നിർമ്മിക്കുന്നത്. 3 ബോ സ്ട്രിംഗ് സ്റ്റീൽ ഘടിപ്പിക്കുന്ന ജോലികളാണ് ഇനി പൂർത്തിയാകാനുള്ളതെന്ന് നിർമ്മാണ പുരോഗതി വിലയിരുത്തനെത്തിയ ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. പാലം പണി പൂർത്തിയാകുന്നതോടെ മൂന്നാറിലേക്കുള്ള സഞ്ചാരികൾക്കും മറ്റ് യാത്രക്കാർക്കും ഗതാഗതക്കുരുക്കില്ലാതെ സുഗമമായി പെരിയാറിന് കുറുകെ സഞ്ചരിക്കാനാകും. അതിഥി തൊഴിലാളികൾക്കൊപ്പം കേരളത്തിലേക്ക് നുഴഞ്ഞുകയറിയ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ ഊർജിത നടപടിയുമായി പോലീസ് രംഗത്തെത്തി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യവ്യാപകമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായിട്ടാണിത്. അനധികൃതമായി രാജ്യത്ത് കടന്നിട്ടുള്ള ബംഗ്ലാദേശികൾ വൻ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സംസ്ഥാന പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ വിഭാഗമാണ് പരിശോധനകൾക്കും തുടർ നടപടികൾക്കും നേതൃത്വം നൽകുന്നത്. ഇത്തരത്തിൽ പല ബംഗ്ലാദേശികളും വിവിധ ജില്ലകളിൽ നിന്ന് ഇതിനോടകം പിടിയിലായിട്ടുണ്ട്. കേന്ദ്രമാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും നടപടികൾക്ക് നിർദ്ദേശം നൽകിയത്. ബംഗാളിലേക്കും അസാമിലേക്കും മടങ്ങിപ്പോയ അതിഥി തൊഴിലാളികൾ തിരിച്ചുവരാത്തതും പ്രാദേശിക തൊഴിലാളികളുടെ ക്ഷാമവും മൂലം നിർമ്മാണ പ്രവൃത്തികൾ പാതിവഴിയിൽ സ്തംഭിച്ചിരിക്കുന്നുവെന്ന് വാർത്തകൾ. വികസന പദ്ധതികളും ഭവന നിർമ്മാണവും തീർക്കാൻ കഴിയാതെ ചെറുകിട വൻകിട കരാറുകൾ കഷ്ടപ്പെടുകയാണ്. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവുമായി കരാറുകാരുടെ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ നിന്നായിരുന്നു നിർമ്മാണ മേഖലയിലേക്ക് കൂടുതൽ തൊഴിലാളികൾ എത്തിയിരുന്നത്. തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടേക്ക് പോയവരിൽ 40% മാത്രമാണ് മടങ്ങിയെത്തിയത്. നിലവിലുള്ള തൊഴിലാളികൾ അമിത കൂലി ആവശ്യപ്പെടുന്നത് കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വിവിധ തൊഴിൽ മേഖലകൾക്ക് ആശ്വാസമായി അതിഥി തൊഴിലാളികൾ കേരളത്തിൽ കൂട്ടത്തോടെ തിരിച്ചെത്തി തുടങ്ങി. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബംഗാളിലേക്ക് പോയ തൊഴിലാളികളാണ് കഴിഞ്ഞ ദിവസം ആലുവ സ്റ്റേഷനിലെത്തിയത്. ബസ്സുകളിലും തൊഴിലാളികൾ മടങ്ങുന്നുണ്ട്. എന്നാൽ പോലും സ്വദേശത്തേക്ക് പോയവരിൽ 25% പേർ മാത്രമാണ് തിരിച്ചെത്തിയതെന്നാണ് കണക്ക്. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പേർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. എറണാകുളം ആലുവ സ്വദേശി മുരളീധരനാണ് മരിച്ചത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഒരാഴ്ചക്കിടെ വെസ്റ്റ് നൈൽ പനി ബാധിച്ച് എറണാകുളത്ത് തന്നെ ഉണ്ടാകുന്ന 2-ാമത്തെ മരണമാണിത്. കഴിഞ്ഞ ദിവസം പറവൂർ സ്വദേശിനി സരസ്വതി അമ്മയാണ് രോഗം ബാധിച്ച് മരിച്ചത്.
തലവേദന, പനി, പേശിവേദന, തലചുറ്റൽ, ഓർമ്മ നഷ്ടപ്പെടൽ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ. എപ്പോഴും രോഗലക്ഷണം

ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല. അതിനാൽ തന്നെ പനി ബാധിച്ചാൽ ഉടൻ ചികിത്സ നേടണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. വെസ്റ്റ് നൈൽ എന്ന വൈറസാണ് രോഗകാരണം. ക്യൂലക്സ് കൊതുകാണ് രോഗം പരത്തുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി 2011 റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂത്താട്ടുകുളം നഗരസഭയിലെ ഹോട്ടലുകളിലും മറ്റ് ഭക്ഷണ വിൽപ്പന കേന്ദ്രങ്ങളിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പാലിക്കേണ്ട ശുചിത്വ നടപടികളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ ബോധവൽക്കരിച്ചു. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ കൂടുതൽ പേർക്ക് ഷിഗല്ല ബാധ ഉണ്ടായത് സമ്പർക്കത്തിലൂടെയാണോ എന്ന് സംശയമുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നിലവിൽ മേഖലയിൽ രോഗം നിയന്ത്രണ വിധേയമാണ്. റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും മന്ത്രി കോഴിക്കോട് കൂട്ടിച്ചേർത്തു. കുട്ടമ്പുഴ പിണവൂർക്കുടി ഉന്നതിയിൽ ആനക്കൂട്ടം മറിച്ചിട്ട പനമരം വീടിന് മുകളിൽ പതിച്ച് നാശനഷ്ടമുണ്ടായി. സംഭവത്തിൽ ആളഭയമില്ല. പിണവൂർക്കുടി ഉന്നതിയിലെ മുക്കുഭാഗത്ത് പൊട്ടനാനിക്കൽ മായാവിനോയിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന് മുകളിലേക്കാണ് പനമരം മറിച്ചിട്ടത്. ഈ ബുധനാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അള്ളുംപുറത്ത് രാജനും കുടുംബവുമാണ്. വീടിന് മുകളിലേക്ക് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് ഇവർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ആന പുരയിടത്തിൽ നിൽക്കുന്നത് കണ്ടത്. തുടർന്ന് ഇവർ അടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. സമീപവാസികളെത്തി ഒച്ച വെച്ചാണ് ആനയെ ഓടിച്ചത്. മേഖലയിൽ ആനശല്യം രൂക്ഷമായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ്. പരിപാടി കേൾക്കാം വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്ന അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചും ആയിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ടപ്പെടുക്കാനായിരുന്നെങ്കിൽ ഇന്നത് ന്യൂട്രീഷൻ നോക്കിയാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ ചർച്ച ചെയ്യുന്നത് ന്യൂട്രീഷൻ എന്ന സയൻസിനെ പറ്റിയും അതിലെ മാറുന്ന ട്രെൻഡ്സിനെ പറ്റിയുമാണ്. എൻ്റെ പേര് അൽമീൻ, നമ്മോടൊപ്പം ഉള്ളത്.
1: എൻ്റെ പേര് അഞ്ജന, ഞാനിവിടെ സെൻ്റ് ആൽബർട്ട്സ് കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പോർട്സ് ന്യൂട്രീഷൻ ഫിസിയോതെറാപ്പിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
0: ആരാണ് ഒരു ഡയറ്റീഷ്യൻ?
1: ഒരു ഡയറ്റീഷ്യൻ എന്ന് പറയുന്നത് നമ്മളൊരു ഹോസ്പിറ്റലിൽ രോഗികളുടെ അടുത്ത് ഭക്ഷണ രീതികൾ, രോഗികളെന്നല്ല മൊത്തത്തിൽ ജനറൽ ആയിട്ട് ഡയറ്റ് അഡ്വൈസ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്ഷണ രീതികളെ പറ്റി അല്ലെങ്കിൽ ഭക്ഷണ കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിക്കാം.
0: ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ നിന്നും ഈ ടീച്ചിങ് ഏരിയയിലേക്ക് വരാനുള്ള ഘടകം എന്തായിരുന്നു മാമിൻ്റെ?
1: എനിക്ക് എപ്പോഴും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പം എനിക്ക് റിസർച്ച് ചെയ്യാൻ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ നമ്മളൊരു ടീച്ചിങ് ഫീൽഡും അതിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ, ക്ലിനിക്കൽ പ്രാക്ടീസിൽ നമ്മൾ രോഗികളെ കണ്ടിട്ടാണ് നമ്മൾ ഡയറ്റും കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് എന്നുള്ള രീതിയിൽ പറയാം. പക്ഷേ അക്കാഡമിക്സിലേക്ക് വരുമ്പോഴത്തേനും നമ്മളൊരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നോളജ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോളജ് ഓറിയൻറ്റേഷൻ ആയിരിക്കും ഒരു ഫൗണ്ടേഷൻ നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ക്ലിനിക്കൽ ഫീൽഡിൽ നിന്നും അക്കാഡമിക് ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള കാരണം.
0: ഫുഡ് പ്ലേറ്റ് എങ്ങനെ ബാലൻസ് ചെയ്യേണ്ടത്?
1: നമ്മളൊരു പ്ലേറ്റിന്റെ 50% എപ്പോഴും ഹോൾ ഗ്രെയിൻസ് ആയിരിക്കണം. അത് തവിടോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ അത്രയും ബെനിഫിഷ്യൽ ആണ്, കാരണം ഫൈബർ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഒരു പ്ലേറ്റിന്റെ 50% എപ്പോഴും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരുന്നതാണ് നല്ലത്. കാരണം അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള കാലറീസ് നമുക്ക് മീറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഫൈബറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് മീറ്റ് ചെയ്യാനാണ് 50%. നമുക്കറിയാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എപ്പോഴും കാലറീസിനൊക്കെ കൂടുതൽ നമുക്ക് തരുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്, അത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് കൂടുതൽ തരുന്നത്. ഇനി അതിന്റെ ഒരു പ്ലേറ്റിന്റെ 25% എപ്പോഴും പ്രോട്ടീൻ സോഴ്സസ് ആയിരിക്കണം. ഇപ്പം പൾസസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മീറ്റോ അല്ലെങ്കിൽ ഫിഷസോ, അങ്ങനെ പ്രോട്ടീൻ ബേസ് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ബാക്കി വരുന്ന 25% എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കണം. അതായത് നമ്മുടെ അരി, ചെറുധാന്യങ്ങൾ, പൾസസ്, അതൊക്കെയാണ് ബാക്കി വരുന്ന 25%. നമ്മൾ ഒരു ഹെൽത്തി പ്ലേറ്റ് ബാലൻസ് അല്ലെങ്കിൽ ഫുഡ് പ്ലേറ്റ് നമ്മൾ ഇതുപോലെ ബാലൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഒരു മീൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ആ പ്ലേറ്റിൽ നിന്ന് നമുക്ക് കിട്ടും.
0: എൻ്റെ ജനറേഷനിൽ കൂടുതൽ ബോഡി ബിൽഡിംഗ് ഒക്കെ ഉള്ളൂ, അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സജഷൻ എന്താണ് മാമിന്റെ?
1: ഫസ്റ്റ് സജഷൻ എന്ന് പറയുന്നത് എപ്പോഴും മീൽ ടൈമിങ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് പ്രോപ്പർ മീൽ ടൈമിങ്ങും ഒരു സ്ലീപ്പ് സൈക്കിളും ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ 17 അല്ലെങ്കിൽ 18 ഇയേഴ്സ് ഓൾഡർ ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളിപ്പോൾ ഒരു അഡൽഹുഡിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സമയമാണ്. സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഒരു സ്ലീപ്പ് സൈക്കിളും അതുപോലെ തന്നെ പ്രോപ്പർ മീൽ ടൈമിങ്ങും കീപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ മീൽസും കീപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ബോഡി പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് സ്ലീപ്പും പ്രോപ്പർ മീൽ ടൈമിങ്സും, മീലും അതുപോലെ മീൽ ചൂസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് മീൽ ആയിരിക്കണം. മാക്സിമം നാച്ചുറൽ ഫുഡ്സ് തന്നെ ഓപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇപ്പം കൂടുതൽ കാണുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ഡയറ്റ് സപ്ലിമെന്റ്സ്, ഡയറ്റ് കോക്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സപ്ലിമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഷേക്സ്, അതൊക്കെയാണ് കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി എക്സ്റ്റേണൽ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് തന്നെ ആ വാക്കിൽ തന്നെ ഉണ്ട്, സപ്ലിമെന്റ്സ് എന്നാണ്. അതായത് നമ്മുടെ റെഗുലർ മീല് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നമ്മുടെ മീല് അതിൻ്റെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിലോ നമുക്കൊരു റിക്വയർഡ് ഡയറ്ററി അലവൻസ് ഉണ്ട്. ഒരു ദിവസം ഒരാൾ ഇത്ര മീൽ അല്ലെങ്കിൽ ഇത്ര കാലറീസ് കൺസ്യൂം ചെയ്യണം എന്നൊരു മാൻഡേറ്ററി അലവൻസ് ഉണ്ട്. അപ്പം അത് മീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഈ പറയുന്ന സപ്ലിമെന്റ്സ് കൊടുക്കുന്നത്. അതായത് ഇനിയും നെസസിറ്റീസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ടത്. പക്ഷെ സപ്ലിമെന്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഒരു ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റിനോ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം എടുക്കുക. കാരണം സപ്ലിമെന്റ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമുക്കത് ബോഡിക്ക് ഒരു ഓവർലോഡ് തരുന്നതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ, ഇതൊക്കെ നിങ്ങളുടെ ബോഡിനെ തന്നെയാണ് ബാധിക്കുക. അതുകൊണ്ട് മാക്സിമം നാച്ചുറൽ ഫുഡ്സ് എന്ന് തന്നെ നിങ്ങളുടെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സപ്ലിമെന്റ്സിനെ പറ്റിയിട്ട് ചിന്തിക്കുക. അല്ലെങ്കിൽ എപ്പോഴും നല്ല മീല് ബാലൻസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ബോഡി ബിൽഡ് ചെയ്യാൻ നിങ്ങളത് ഹെൽപ്പ് ചെയ്യും.
0: മാപ്പ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ ഞാനാണെങ്കിലും ഈ റീൽസിലൊക്കെ കാണാറുണ്ട് നമ്മുടെ ഈ ഇങ്ങനെ എണ്ണ ഇങ്ങനെയാണ്, ഈ വെളിച്ചെണ്ണ എന്നെ കഴിച്ച് ഇങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതൊക്കെ കാണാറുണ്ട്. അപ്പൊ മാമിന് എന്താണ് അതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം?
1: ഇപ്പം സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഒരു തരത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റും ആണ്. അതിനനുസരിച്ച് നമുക്ക് അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ, മീൻസ് നമ്മൾ എന്താ പറയാ, മാൽ പ്രാക്ടീസ് നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഫോൾട്ട് ആൻഡ് മിത്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഭക്ഷണരീതി, ഇപ്പം ഞാൻ ഭക്ഷണരീതിയെ പറ്റി ചോദിച്ചുകൊണ്ട് പറയാണ്, ഭക്ഷണരീതികളെ പറ്റിയിട്ട് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പം അയാൾ കാണുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാം. പക്ഷെ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു അതിനെ പറ്റിയിട്ട് നോളജ് ഉള്ള ഒരു പ്രൊഫഷണൽ ആണോ എന്ന്

0: ഉള്ളത് ആരും അവിടെ ചിന്തിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മീൻസ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡയറ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബേസ് ചെയ്തിട്ട് നിങ്ങളൊരു ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ അവിടെ നോക്കേണ്ടത് ആ സംസാരിക്കുന്ന ആളുടെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അയാൾ ഇതിൻ്റെ ഒരു പ്രൊഫഷണൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും സോഷ്യൽ മീഡിയ കാണിച്ചു തരുന്ന കാര്യങ്ങൾ റൈറ്റ്ഫുൾ ആയിരിക്കണം, നിർബന്ധമല്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഈ പറയുന്നതിൻ്റെ ഗ്രാജുവേഷനും സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ കറണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിന് അവരുടെ അഡ്വൈസ് സ്വീകരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് ഇൻ പേഴ്സൺ മീറ്റ് ചെയ്ത് നിങ്ങൾ ഡയറ്റ് ചാർട്ട് സ്വീകരിക്കുന്നതായിരിക്കും എപ്പോഴും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത്. അതല്ല, നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ഇപ്പോൾ ഒത്തിരി ആപ്പുകളുണ്ടല്ലോ ഫിറ്റ്നസ് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ആപ്പുകളുണ്ട്. അതിലാണെന്നുണ്ടെങ്കിലും ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ടുള്ള കോച്ചസ് ഉണ്ടാകും, അവരുടേന്നും ചൂസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ എപ്പോഴും വിചാരിക്കുക സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കാണിക്കുന്നതെല്ലാം റൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ല.
1: ഈ ജങ്ക് ഫുഡ് കഴിക്കണത് കുറച്ച് പ്രശ്നമാണല്ലോ ഓവറായിക്കുമ്പോൾ, അതിനെ കുറിച്ച് എന്താണ്?
0: ജങ്ക് ഫുഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇത്രയും നാളെ നമുക്ക് ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ സോറ് അല്ലെങ്കിൽ പുളിപ്പ്, കയ്പ്പ് അല്ലെങ്കിൽ എരിവ് അങ്ങനെയുള്ള തരം നമ്മുടെ ടേസ്റ്റ് സെൻസേഷൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ വന്നൊരു പുതിയ ടേസ്റ്റ് സെൻസേഷനാണ് ഉമാമി എന്ന് പറയുന്നത്, ജങ്ക് ഫുഡ്സ്. അപ്പം ജങ്ക് ഫുഡ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സിൻ്റെ സൈറ്റോ സ്മെല്ലോ അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി പറയുന്ന അജിനോമോട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അരോമ ഉണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങളാണെങ്കിൽ ഷവർമ കഴിക്കാൻ അല്ലെങ്കിൽ ഫുഡ്സ് ഒക്കെ കഴിക്കുന്ന ടൈമിൽ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഒരു അരോമ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ബ്രെയിനും നമ്മുടെ ടേസ്റ്റ് സെൻസേഷനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഇപ്പം നമ്മൾ ഒരു ഫുഡിൻ്റെ ഈ പറയുന്നാൽ അതിൻ്റെ വിഷനോ അതിൻ്റെ സ്മെല്ലോ ചിലപ്പോൾ അതിൻ്റെ തോട്ടോ നമുക്ക് ഈ പറയുന്ന ടേസ്റ്റ് സെൻസേഷനായി നമ്മുടെ വായ കുറച്ചുകൂടി മോയിസ്റ്റ് ആവുന്നൊരു സമയമുണ്ടല്ലോ. അപ്പം ഇത് ആ പറയുന്ന ടേസ്റ്റ് സെൻസേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഉമാമി. ഇപ്പം നമ്മൾ മോഡേണൈസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ടേസ്റ്റ് സെൻസേഷൻ നമുക്ക് ഇവോൾവ് ആയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇപ്പം ജങ്ക് ഫുഡ്സ് ഇപ്പം വീക്കിലി ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന ഒരു അൽഫാം ഒന്ന് ചൂസ് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾക്ക് ഗിൽഡ് ഫുഡ് ചൂസ് ചെയ്യുന്നതുകൊണ്ടോ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആ ചൂസ് ചെയ്യുന്ന മെനു എന്ന് പറയുന്നത് ഹെൽത്തിയർ ഓപ്ഷൻ ആയിരിക്കുക എന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ചെസ് പീസ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ലെഗ് പീസ് ചൂസ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതിൽ ഉദ്ദേശിക്കുന്ന പ്രോട്ടീൻ കൂടുതൽ കിട്ടണം അങ്ങനെ ഒരു കണ്ടന്റിലായിരിക്കുമല്ലോ. അപ്പോൾ ഫാറ്റ് അടങ്ങുന്ന ഭക്ഷണങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ചൂസ് ചെയ്യുമ്പം അങ്ങനെയുള്ള പ്രോട്ടീൻ വരുന്ന ഭക്ഷണങ്ങൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഷുഗേഴ്സും ആർട്ടിഫിഷ്യൽ ഷുഗേഴ്സും ഉണ്ട്. ഇപ്പം നിങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇപ്പം കോള അല്ലെങ്കിൽ ഫാൻറ അങ്ങനെയുള്ള കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പം എക്സസ് ഷുഗേഴ്സാണ്. ഇപ്പം നിങ്ങളൊരു ഒരു ക്യാൻ എടുക്കുക, ഇപ്പം ലൈക്ക് ഇപ്പോൾ ഒരു പെപ്സിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ടിയോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എടുക്കുമ്പം അതിൻ്റെ ബാക്കിൽ ഒരു സെർവിങ് സൈസ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആക്ച്വലി കൺസ്യൂം ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ ഗൾപ്പ് ചെയ്ത് കുടിക്കുക ചെയ്യുന്നത്. പക്ഷെ അതിനൊരു സെർവിങ് സൈസ് ഉണ്ട്, അതാണ് നമ്മുടെ റിക്വയർഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് ഒരു ഫുൾ ബോട്ടിലായിരിക്കും, അത് നിങ്ങൾക്ക് ഈ പറയുന്ന എക്സസ് കാലറീസ് ആണ് തരുന്നത്. അത് നമ്മുടെ ബോഡിക്ക് എത്ര നല്ലതാണ്.
1: മാം, അപ്പോൾ ഈ ഫീൽഡിലേക്ക് വരാൻ എന്തൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പിന്നെ ഈ കോമ്പറ്റീറ്റീവ് എന്ന് എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ?
0: നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ആൻഡ് പി ജി നമ്മൾ ന്യൂട്രീഷൻ ബേസ് ചെയ്തിട്ട് തന്നെ വേണം. ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സോ അതല്ലെങ്കിൽ ഇപ്പം ഈ ഫീൽഡ് തന്നെ വരുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം സ്പോർട്സ് ന്യൂട്രീഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ഫീൽഡിലേക്കുള്ള ന്യൂട്രീഷൻ ഉണ്ട്, അതൊരു വലിയ മേഖലയാണ്. ഇപ്പം ന്യൂട്രീഷനിൽ തന്നെ ഇപ്പോൾ ക്ലിനിക്കൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും പി ജിയും ക്ലിനിക്കൽ ന്യൂട്രീഷൻ ബേസ് ചെയ്ത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതല്ലെങ്കിൽ ഫുഡ് ആൻഡ് ന്യൂട്രീഷനോ അങ്ങനെയുള്ള കോഴ്സസും നമുക്ക് ചൂസ് ചെയ്യാം. സ്പോർട്സ് ന്യൂട്രീഷൻ അങ്ങനെ ഒരു റീജിയണിലേക്ക് മാറണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കൽ ന്യൂട്രീഷനോ സ്പോർട്സ് ന്യൂട്രീഷനോ ഡിഗ്രി മേജർ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതല്ലാതെ തന്നെ ഇപ്പം നമുക്ക് പല യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ അങ്ങനെയുള്ള സെൻട്രൽ സെക്ടേഴ്സിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ പറയുന്നത് ഇവൻ കേരളത്തിലാണെങ്കിലും മീൻസ് സെൻട്രൽ സെക്ടേഴ്സിലാണെങ്കിലും ഒത്തിരി എം എസ് സി കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ചൂസ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. അതല്ലാതെ വരുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നതാണ് ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ബേസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ എം എസ് സി ഫുഡ് ക്വാളിറ്റി അങ്ങനെയുള്ള കോഴ്സ്, ഫുഡ് സർവീസ് അങ്ങനെയുള്ള മീൻസ് വരുന്ന ക്വാളിറ്റി അഷുറൻസ് ബേസ് ചെയ്തിട്ടുള്ള കോഴ്സസ് എടുക്കുന്നതിനും പ്രശ്നമില്ല. അത് ഒരാളുടെ എപ്പോഴും ഒരാളുടെ അഭിരുചി അനുസരിച്ചിട്ടാണ് എം എസ് സി ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഇതാണ് ബേസിക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് തന്നെ തരുന്ന അല്ലെങ്കിൽ പബ്ലിക് സെക്ടേഴ്സിൽ വരുന്ന എക്സാംസുകളുണ്ട്, അതുപോലെ റെയിൽവേസ് ഓഫർ ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. ഇതിലെല്ലാം ഈ പറയുന്ന ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആയിട്ടോ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ ജൂനിയർ ഡയറ്റീഷ്യൻ ഒക്കെ ആയിട്ടായിരിക്കും പോസ്റ്റുകൾ വരുന്നത്. ഇതൊന്നും അല്ല, നിങ്ങൾക്കൊരു രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആർ ഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ചൂസ് ചെയ്യുക, അതിൽ ആർ ഡിയുടെ കോഴ്സ് വർക്ക്സ് ചെയ്യുക, അതിനുശേഷം അതിൻ്റെ എക്സാംസ് അപ്പിയർ.

0: ഇതാണ് നമ്മുടെ നാഷണൽ ലെവലിൽ വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് എന്ന് പറയുന്നത്. അതല്ലാതെ പല യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളും ഓഫർ ചെയ്യുന്നതും ഉണ്ട്. മീൻസ് പല ഡീംഡ് യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്ന എക്സാംസും കാര്യങ്ങളും ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ, അത് ഒരാളുടെ മാസ്റ്റേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ പറയാം. ഡിഗ്രി കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കരിയർ ബിൽഡ് ചെയ്യാം, പക്ഷെ അതൊരിക്കലും ഒരു ഫൗണ്ടേഷൻ ബേസിൽ തന്നെ നിന്ന് പോവും. എപ്പോഴും എം എസ് സി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും കുറച്ചുകൂടെ നല്ലത്.
1: മാം, ഇന്നത്തെ കാലത്ത് ന്യൂട്രീഷൻ എന്ന തൊഴിലിൽ എത്ര സാധ്യതകളുണ്ടാവും?
0: ന്യൂട്രീഷൻ എന്ന് പറയുന്ന മേഖല ആക്ച്വലി ഭയങ്കര വൈഡ് ആയിട്ടുള്ള റേഞ്ച് ആണ്. ഇപ്പൊ നമുക്കാണെങ്കിലും നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറങ്ങുമ്പോഴോ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ജിമ്മ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം എടുത്താൽ കൂടിയിട്ടും റീല് വരുന്ന സമയത്ത് റീലാണെങ്കിലും നമ്മൾ മോസ്റ്റ്ലി കാണുന്നത് ഫിറ്റ്നസ് അല്ലെങ്കിൽ ആരോഗ്യം അല്ലെങ്കിൽ ഹെൽത്ത് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ മോസ്റ്റ്ലി നമ്മൾ ഈ പറയുന്ന ഫുഡുകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ക്യാപ്ഷൻസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലോ കാണുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഒരു എമർജിംഗ് ഫീൽഡായിട്ടാണ് നമ്മൾ പറയുക. അപ്പം ഒത്തിരി ജോലി സാധ്യതകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നാമത് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പം ഉള്ള ടീച്ചിങ് അല്ലെങ്കിൽ ആ ഒരു അക്കാഡമിഷ്യൻ എന്നുള്ള ഒരു പൊസിഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പ്രൈമായിട്ട് പറയുന്ന ഹോസ്പിറ്റൽ ബേസ്ഡ് ആണ്. ഹോസ്പിറ്റൽസിൽ ഡയറ്റീഷ്യൻ ആയിട്ടോ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടോ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നത് നമുക്ക് പല മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്യാം. ഇപ്പോൾ പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോ എൻട്രോളജി അല്ലെങ്കിൽ എൻഡോക്രൈനോളജി അങ്ങനെ പല വിധത്തിലുള്ള ഏത് മെഡിസിൻസിലും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഡയറ്റീഷ്യൻ ആയിട്ടും വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങളാണെങ്കിലും ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഒത്തിരി ഡയറ്റീഷ്യൻസിനോ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റുകളെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് നമുക്ക് ഹോസ്പിറ്റൽസിലോ അല്ലെങ്കിൽ ഇതുപോലെ ക്ലിനിക്സിലോ ഒക്കെ ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അക്കാഡമിഷ്യൻസ് അല്ലെങ്കിൽ അക്കാഡമിക്സ് ആയിട്ട് ചൂസ് ചെയ്ത് പോവാം. റിസർച്ചേഴ്സ് ആയിട്ട് പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് അങ്ങനെയുള്ളവർ എല്ലായിടത്തും തന്നെ ന്യൂട്രീഷനിസ്റ്റുകൾ ഹയർ ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അലൈഡ് ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് വരുന്ന ഒരു ഫീൽഡ് കൂടിയിട്ടാണ്.
1: മാം, അപ്പൊ ഈ ക്ലിനിക്കൽ പ്രാക്ടീസും അക്കാദമിക്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
0: ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരെ പേഷ്യൻസിനെ കാണുന്നു അല്ലെങ്കിൽ അവരെ ബയോകെമിക്കൽ ഇവാലുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ കറന്റ് സ്റ്റേറ്റസ് അനുസരിച്ച് നമ്മൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അതായത് അവർക്ക് എങ്ങനെ അല്ലെങ്കിൽ അവരുടെ കറന്റ് സ്റ്റേറ്റസ് നിന്ന് അവർക്ക് എങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് വരാമെന്നുള്ളതിനെ ആയിരിക്കും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളൊരു ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇപ്പം ഇന്ന് കാണുന്ന രോഗങ്ങളല്ല നാളെ കാണുന്നത്, അല്ലെങ്കിൽ ഇന്ന് കാണുന്ന വൈറസോ കാര്യങ്ങളോ ആയിരിക്കില്ല അടുത്ത ദിവസം വരെ. അപ്പം എപ്പോഴും ഈ ഒരു ഹെൽത്ത് സയൻസ് എന്നുള്ള ഫീൽഡിൽ എപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിനനുസരിച്ച് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പോകാനാണ് ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു അക്കാഡമിഷനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നോളജ് ഓറിയന്റഡ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പം നാളെ ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ നാളെ ഒരു ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ചുള്ള നോളജ് അവർക്ക് ഇമ്പാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഒരു സാധാരണ ഡയറ്റ് ചാർട്ട് ചെയ്യുന്നതാണെങ്കിൽ കൂടിയിട്ടും നമ്മൾ കൂടുതൽ റിസർച്ചസും കാര്യങ്ങളായിരിക്കും വായിച്ചുകൊണ്ടിരിക്കുന്നതും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവർക്ക് നോളജ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നല്ല ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ ആവുന്നുണ്ടെങ്കിൽ നല്ല നോളജ് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊരു ഫൗണ്ടേഷൻ വരേണ്ടത് വളരെ അത്യാവശ്യം. അതുകൊണ്ട് നന്നായി വായിക്കാനും അല്ലെങ്കിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരു നോളജ് ബേസിൽ വരാം. അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും അപ് ടു ഡേറ്റ് ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു പേഷ്യന്റിനെ മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചസ് ഇപ്പോൾ ഓൺലൈനായിട്ടും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ബേസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ ആ റിസർച്ചസ് വച്ചിട്ടായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം അക്കാഡമിക്സ് ആണെങ്കിലും ക്ലിനിക്സ് ആണെന്നുണ്ടെങ്കിലും രണ്ട് ഫീൽഡിലും റീഡിംഗ് അല്ലെങ്കിൽ ആ ഒരു അപ് ടു ട്രെൻഡ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വായിക്കാനും അതിലെ റിസർച്ചസും കാര്യങ്ങളും ഫോക്കസ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിലും വച്ച് നോക്കുമ്പം ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ പേഷ്യൻസിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള സയൻസും കാര്യങ്ങളും വായിച്ചിരുന്നാൽ മാത്രമേ നാളൊരു അപ്കമിങ് ഡയറ്റീഷ്യൻസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂ.
1: കേരളത്തിന്റെ അകത്തും പുറത്തുമായിട്ട് ഈ ഡയറ്റീഷ്യനും ന്യൂട്രീഷനും എങ്ങനെയാണ് തൊഴിൽ സാധ്യതകളൊക്കെ?
0: ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾക്ക് പല ഫീൽഡിൽ വർക്ക് ചെയ്യാം. ഇപ്പം ഇപ്പോൾ ടീച്ചിങ് ആണെങ്കിലും അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫീൽഡുകളാണെങ്കിലും അതല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ് ആയിട്ടാണെങ്കിലും ഇപ്പോൾ ഓൺ ഓണ്ടർപ്രണർഷിപ്പിനാണെന്നുണ്ടെങ്കിലും നമുക്ക് ജോലി സാധ്യതകളുണ്ട്. പക്ഷെ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇപ്പോൾ കേരളത്തിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞപോലെ ഹോസ്പിറ്റൽസ് അതല്ലെങ്കിൽ ക്ലിനിക്സ് അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡ് അതാണ് മോസ്റ്റ്ലി. ഫ്രീലാൻസേഴ്സ് ആയിട്ട് ചെയ്യുന്നവർ ഇപ്പോൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഓണ്ടർപ്രണർഷിപ്പ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരും ഉണ്ട്. അതായത് ഓണായിട്ട് ഈ പറയുന്ന പോലെ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ഓഫീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറ്റീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. അതല്ല.

0: അബ്രോഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഐതർ നമ്മൾ പഠിക്കുന്നതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എബ്രോഡ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. എബ്രോഡ് ആണെങ്കിലും ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിട്ടോ ഒക്കെ പോകുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം വേറൊരു എബ്രോഡ് അല്ലെങ്കിൽ നമ്മളിപ്പം ദുബായ് അല്ലെങ്കിൽ അങ്ങനെ അറബ് കൺട്രീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സാംസ് പാസ് ചെയ്യണം നിർബന്ധമുണ്ട്. അത് എബ്രോഡ് ആണെങ്കിലും അങ്ങനെയാണ്. ചില യൂണിവേഴ്സിറ്റികളിൽ ചില ഫീൽഡുകൾ മാത്രം അവരുടേതായ കോഴ്സുകൾ പഠിച്ചതിന് ശേഷം മാത്രം വർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യുന്ന എബ്രോഡ് കൺട്രീസും ഉണ്ട്. അപ്പം ഇവിടെ ആണെങ്കിലും നമ്മൾ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻസ് എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ജോലി സാധ്യത അല്ലെങ്കിൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ സ്പെഷ്യലൈസേഷൻസ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി അതല്ല, നമുക്കൊരു നമുക്ക് ഈ പറയുന്ന പോലെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ കോമ്പറ്റീറ്റീവ് എക്സാംസ് അപ്പിയർ ചെയ്യാം. അപ്പം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ RD എക്സാംസ് ഉണ്ട്, അതായത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ RD എക്സാംസ്. അപ്പം RD എന്ന് പറയുന്നത് രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിന് നമുക്കൊരു വാലിഡ് നമ്പറുണ്ട്. ആ എക്സാംസ് ഇതുപോലെ അതിൻ്റെ കോഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മളൊരു രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻ ആയിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇനിയിപ്പോൾ എബ്രോഡ് ആണെന്നുണ്ടെങ്കിലും അവരുടെ രജിസ്ട്രേഡ് ഡയറ്റീഷ്യൻസിൻ്റെ എക്സാംസും കോഴ്സ് വർക്കും കംപ്ലീറ്റ് ചെയ്തിരുന്നാൽ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അത് ഓരോ സിറ്റി അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രി അനുസരിച്ചാണ് ജോലി സാധ്യതകളുടെ അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻസ് മാറുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങി, ഇപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് അസിസ്റ്റൻ്റ് തുടങ്ങി നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഡയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഡയറ്റീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ വാർഡിലൊക്കെ വർക്ക് ചെയ്യാവുന്ന ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ ജൂനിയർ ഡയറ്റീഷ്യൻ, അസിസ്റ്റന്റ് ഡയറ്റീഷ്യൻ, സീനിയർ ഡയറ്റീഷ്യൻ, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ, അങ്ങനെ പൊസിഷൻസ് ഹയർ അപ്പ് ചെയ്ത് പോകും. അപ്പം ഞാനൊരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിലും ഞാൻ എപ്പോഴും പറയുന്നത് നന്നായി പഠിക്കുക, അതിൻ്റെ അനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് സ്പെഷ്യലൈസേഷൻസ് കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും.
1: ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ 3 ടിപ്സ് എന്തെങ്കിലും ഒന്ന് പറയാം.
0: നെവർ സ്കിപ്പ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അതുപോലെ തന്നെ ഫുഡ് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും 18 ഇയേഴ്സ് അല്ലെങ്കിൽ 17 ഇയേഴ്സ് ആണ് നിങ്ങൾ നിങ്ങളുടെ അഡൽഹുഡിലേക്ക് വരുന്ന ഒരു പീരീഡും കൂടെ. അപ്പം പ്രോപ്പർ നിങ്ങൾക്കൊരു ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിങ്ങളുടെ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ സൈക്കിൾസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്ലേറ്റ് എപ്പോഴും ബാലൻസ് ചെയ്യുക. എനിക്കറിയാം ഈ പറയുന്ന ജങ്ക് ഫുഡ് ഇപ്പം ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ്, പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ടും ലിമിറ്റ് ചെയ്യുക. ലിമിറ്റ് ചെയ്യാതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഓപ്ഷൻസിനെ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
1: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭനിരോധന മാർ

0: ഭാഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാലും ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാൽ കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാൽ കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ഞാൻ ഇന്നലെ എന്താ പഠിപ്പിച്ചതെന്ന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ?
1: എനിക്കറിയാം ടീച്ചർ.
0: എന്നാ അഞ്ജു പറ, എന്താ ഞാൻ പഠിപ്പിച്ചേ?
1: ഇന്നലെ ടീച്ചർ ഗുഡ് ടച്ചിനെ കുറിച്ചും ബാഡ് ടച്ചിനെ കുറിച്ചുമായിരുന്നു പറഞ്ഞത്.
0: ആ മിടുക്കി. എന്നാ മോൾ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്തേ അതെന്തായിരുന്നു എന്ന്.
1: എനിക്ക് സേഫായി തോന്നുന്ന ഏതൊരു ടച്ചും ഗുഡ് ടച്ചാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും എന്നെ തൊട്ടാൽ അത് ബാഡ് ടച്ചാണ്.
0: അതെ, ഗുഡ്. അഞ്ജു പറഞ്ഞതാണ് ശരി. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാത്ത ആൾക്കാർ മാത്രല്ല, നമുക്ക് അറിയണ ആൾക്കാരും ചിലപ്പോ നമ്മളോട് ഇങ്ങനെ ചെയ്തേക്കാം. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? അഞ്ജു തന്നെ പറ.
1: നമ്മള് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉറക്കെ ഷൗട്ട് ചെയ്യണം, എന്നിട്ട് നമുക്ക് സേഫായി തോന്നുന്ന ഒരാളുടെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടണം.
0: അത് മാത്രല്ല, എന്തുണ്ടായാലും നിങ്ങൾ അച്ഛനോടും അമ്മയോടും എന്തായാലും പറയണം, അതും അല്ലെങ്കിൽ ടീച്ചറോട് വന്ന് പറയണം. അതിപ്പോ തൊടല് മാത്രല്ല, നിങ്ങൾക്ക് മോശമായി തോന്നുന്ന നോട്ടവും സംസാരവും എല്ലാം തെറ്റാണ്, അതും വന്ന് പറയണം കേട്ടോ.
2: നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഇത് മാത്രമാണ്, സുരക്ഷിതരായി വളരുക.
3: പൊതുജന താല്പര്യാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിഗ്രിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

റേഡിയോ കൊച്ചി 90 FM കർണാടക സംഗീത പാഠമായ ആരോഹിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ സ്വരസ്ഥാനങ്ങളും നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടി ശരളി വരിശകൾ, വിവിധ സ്ഥായികൾ നമുക്ക് ഉറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മധ്യസ്ഥായി, മന്ത്രസ്ഥായി, മേൽസ്ഥായി തുടങ്ങിയ വരിശകളും, സാധകത്തിന് പ്രാധാന്യമുള്ള ജണ്ടവരിശകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് വക്ര ജണ്ട വരിശകൾ എന്ന ഒരു വരിശയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചത് സ്വരങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോ സ്വരം കഴിഞ്ഞ് തൊട്ടടുത്ത സ്വരം തന്നെയാണ്, അതായത് സ രി ഗ മ എന്നുള്ള രീതി തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്വരങ്ങൾ വിട്ടുവിട്ട് പാടും, സ മ ഗ മ ആ രീതിയിൽ വക്ര രീതിയിൽ നമ്മൾ വരിശകൾ പാടും. നമ്മുടെ ശബ്ദവും സ്വരസ്ഥാനവും കൂടെ ഇണങ്ങിച്ചേരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വരിശകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. എന്നോടൊപ്പം ഇന്നിവിടെ കർണാടക സംഗീത പഠനത്തിനായി എത്തിയിരിക്കുന്നത് നന്ദിനി, ആഗി ജോയി, ഐശ്വര്യ, ദേവകി, ആൻ, അശ്വതി. എല്ലാവർക്കും ആരോഹിലേക്ക് സ്വാഗതം.

നമ്മളിന്ന് പഠിക്കുന്നത് വക്ര ജണ്ഡവരിശകൾ. ജണ്ഡവരിശകൾ തന്നെ വക്ര രീതിയിൽ സ്വരങ്ങൾ പാടുന്നു. ആദ്യത്തേത് സ സ മ മ ഗ ഗ രി രി സ സ രി രി ഗ ഗ മ മ.

അടുത്ത സ്പീഡ്. ഈ രീതിയിലാണ് പാടുന്നത്. നമുക്ക് ഒരുമിച്ച് ചേർത്ത് പാടാം.

നമ്മൾ ഒന്നാമത്തെ വക്രചണ്ഡ പരിശ പഠിച്ചു. അടുത്തത് രണ്ടാമത്തേത് സമഗമ രിഗസരി സസരിഗമ. നമ്മൾ ആദ്യം പഠിച്ചതുപോലെ തന്നെയാണ്, ജണ്ഡപരിശയല്ലാതെ സമഗമ രിഗസരി എന്ന് പാടുന്നത് മാത്രമേ ഉള്ളൂ.

രണ്ട് വക്രചണ്ഡ വരിശകളാണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ പഠിച്ചത്. സ്വരസ്ഥാനങ്ങൾ ഉറയ്ക്കാൻ വേണ്ടി എല്ലാ ദിവസവും ഈ വരിശകൾ പ്രാക്ടീസ് ചെയ്യണം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം UKയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദ വിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.